0: ശിവായ. You're listening to Shaivam.org Radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
1: Veda Patah Rigveda Ganapatah.
2: Om Shri Gurubhyo Namah. Om അഗ്നിമീളേഗ്നിമഗ്നിമീളേ പുരോഹിതം പുരോഹിതമീളേഗ്നിമഗ്നിമീളേ പുരോഹിതം ഈളേ പുരോഹിതം പുരോഹിതമീള ഈളേ പുരോഹിതം യജ്ഞസ്യ യജ്ഞസ്യ പുരോഹിതമീള ഈളേ പുരോഹിതം യജ്ഞസ്യ പുരോഹിതം യജ്ഞസ്യ യജ്ഞസ്യ പുരോഹിതം പുരോഹിതം യജ്ഞസ്യ ദേവം ദേവം യജ്ഞസ്യ പുരോഹിതം പുരോഹിതം യജ്ഞസ്യ ദേവം പുരോഹിതമിതി പുരഹാഹിതം യജ്ഞസ്യ ദേവം ദേവം യജ്ഞസ്യ യജ്ഞസ്യ ദേവം ഋത്വിജ ഋത്വിജം ദേവം യജ്ഞസ്യ യജ്ഞസ്യ ദേവം ഋത്വിജം ദേവം ഋത്വിജ ഋത്വിജം ദേവം ദേവം ഋത്വിജം ഋത്വിജമിത്യഋത്വിജം ഹോതാരം രത്നധാതമം രത്നധാതമം ഹോതാരം ഹോതാരം രത്നധാതമം രത്നധാതമമിതി രത്നധാതമം അഗ്നിഃ പൂർവേഭിഃ പൂർവേഭിരഗ്നിരഗ്നിഃ പൂർവേഭിർ ഋഷിഭിര

യക്ഷ്യവമർത്യൈർമർത്യാകൃതം പുരുരാവണോ ദേവരിഷസ്പാഹി സമുദ്രേ തേ ഹൃദയമപ്സ്വന്തഃ സന്ത്വാവിശന്തോഷാധി ഋതാപാഃ സുമിത്രിയാന ആപഓഷാധയഃ സന്തു ദുർമിത്രിയാസ്തസ്മൈ സന്തു യോസ്മാൻ ദ്വേഷ്ടിയഞ്ചാവയൻ വിഷ്മഃ.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: Guru Parampara Smarichukondu Brahma Sutra Sangra Bhashyam Chaturtha Sutram. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് തത്വജ്ഞാന പ്രാപ്തിക്ക് ശേഷം സാധനകൾ ഒന്നും നിർദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ബ്രഹ്മം ജ്ഞാനത്തിൻ്റെ അംഗമായിട്ടുള്ള ശ്രുതിയിൽ ഉപദേശിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് ശ്രുതി നമ്മളവിടെ ഉപദേശിച്ചു. അപിച്ച ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടി പരാവരി ആനന്ദം ബ്രഹ്മണോ വിദ്വാന്ന വിഭേദി ഉപസ്ഥനം അഭയമേ ജനക പ്രാപ്തോസി തത് ആത്മാനമേവ ആ വേദ അഹം ബ്രഹ്മാസ്മീതി തസ്മാത് തത്സർവം അഭവത് തത്ര കോമോഹ കശോക ഏകത്വം അനുവശ്യത നിത്യവുമാദ്യ ശ്രുതിയോ ബ്രഹ്മവിദ്യാനന്തരമോ മോക്ഷം ദർശയന്തിയോ മധ്യേ കാര്യാന്തരം വാരയന്തിയോ എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മവിദ്യയും മോക്ഷം, വിദ്യാപ്രാപ്തി മോക്ഷം, ഇതിനിടയ്ക്ക് മറ്റൊന്നുമില്ല. എന്തുകൊണ്ട്? തസ്മിൻ ദൃഷ്ടേ ആണ് നമ്മൾ ചർച്ച ചെയ്ത് ആ പരമാത്മ സാക്ഷാത്കാരത്തിൽ പരാവര രൂപത്തിലിരിക്കുന്ന കാര്യകാരണ രൂപത്തിൽ, അതായത് നമ്മൾ ഈ വ്യവഹാരകാലത്ത് നമ്മൾ ഈ കാണുന്ന സമയത്ത് കാര്യമായ രൂപത്തിലും കാരണമായ രൂപത്തിലിരിക്കുന്നു. അല്ലെങ്കിൽ ഈശ്വരനായും പരമാത്മാവായും പിന്നീട് ഈശ്വര സൃഷ്ടമായിരിക്കുന്നതുമായിരിക്കുന്ന ഇത് ആ പരമാത്മ വസ്തു അതിനെ സാക്ഷാത്കരിച്ചാൽ പക്ഷെ കർമാണി ക്ഷീയന്തി അവന്റെ സർവകർമ്മങ്ങളും നശിക്കുന്നു, പിന്നീട് കർമ്മമൊന്നും ശേഷിക്കുന്നില്ല. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ എന്ന വിധേതി കുതസ്ഥന എന്ന് കൈത്തിരിയത്തിൽ പറയുന്നു. ബ്രഹ്മണ ആനന്ദം വിദ്വാൻ, ആ ബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെ അറിയുന്നവൻ, ആനന്ദം ബ്രഹ്മസ്വരൂപമാണ് അതിനെ അറിയുന്നവൻ. കുതസ്ഥന എന്ന വിഭേദി കുതസ്ഥന ഒന്നിനെയും എന്ന വിഭേദി ഭയക്കുന്നില്ല, ഭയമില്ല. വിദ്വൻ അറിയുന്നവൻ, അപ്പൊ ഭയത്തെ നിരാകരിക്കുന്നത് അറിവാണ്. വിദ്വാൻ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ, അറിവുള്ളവൻ. എന്തറിവാണ്? ബ്രഹ്മത്തിന്റെ ആനന്ദത്തെ, ആനന്ദസ്വരൂപമായ ബ്രഹ്മത്തെ അറിയുന്നു. അവൻ കുതസ്ഥനാണ് വിഭേദി, ഒന്നിനെയും ഭയക്കുന്നില്ല, അങ്ങനെ ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് ദ്വിതീയാദ്വൈ ഭയം ഭഗതി എന്നും പറയും ശ്രുതിയിൽ. രണ്ട് എന്നുള്ള ബോധമാണ് ഭയത്തെ ഉണ്ടാകുന്നത്. ഏകത്വ ബോധം ഭയത്തെ നശിപ്പിക്കുന്നു. കാരണം അന്യനില്ല, ഭയക്കുന്നത് അന്യനെയാണ്. അന്യനില്ലാത്തവരും പിന്നെ ആരെന്തിനെ ഭയക്കും? ഭയക്കത്തില്ല. ബൃഹദാരണ്യത്തിൽ തന്നെ ജനകൻ യാജ്ഞവൽക്കൻ ഉപദേശിക്കുന്നു, അഭയം വൈ ജനക പ്രാപ്തവസി, അല്ലയോ ജനക നീ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു എന്നത്. ഈ തത്വജ്ഞാനത്തിലൂടെ, ആത്മബോധത്തിലൂടെ നീ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെയും ഭയത്തെ നിഷേധിക്കുന്നു. ദ്വൈത ബോധം ഉള്ളിടത്തോളം കാലം ഭയമുണ്ട്. കാരണം തന്റെ നാശത്തെ കുറിച്ചുള്ള ആശങ്ക, അതാണ് ഭയത്തെ ഉണ്ടാക്കുന്നത്. ഇത് സർവവും ആത്മാവായി തീർന്നവൻ, താൻ പ്രത്യേകമായ തന്റേതായ ഒരു വ്യക്തിത്വം പ്രത്യേകിച്ച് ശേഷിക്കുന്നില്ല, പിന്നെ തന്റെ നാശത്തെ ഭയപ്പെടുന്നില്ല, അതുകൊണ്ട് അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആത്മവിദ്യയെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ആത്മവിദ്യ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. ആത്മവിദ്യ എന്ന് പറയുന്നത് സർവ അഭയപ്രദ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. സർവർക്കും അഭയം നൽകുന്നതാണ്. അത് ഒരു തരത്തിലും നമുക്ക് ദോഷത്തെ ചെയ്യത്തില്ല. അത് അതിന് ഭയക്കേണ്ട കാര്യമില്ല എന്നാണ്. തത് ആത്മാനമേവ അവേദ അഹം ബ്രഹ്മ അസ്മീതി തസ്മാത് തത് സർവം അഭവത്. തത് ആ പരബ്രഹ്മത്തെ ആത്മാനം ഏവ അവേദ, താനായിട്ട് തന്നെ അറിഞ്ഞു, തന്നെ തന്നെ ആ പരബ്രഹ്മമായിട്ട് അറിഞ്ഞു, അല്ലെങ്കിൽ ആ പരബ്രഹ്മത്തെ താനായിട്ട് തന്നെ അറിഞ്ഞു എന്നാണ്. തത് ആത്മാനം ഏവ അവേദ, തദ്ദെന്ന് പറയുന്ന ബ്രഹ്മത്തെ സൂചിപ്പിക്കാനാണ്. ആ തന്നെ തന്നെ അറിഞ്ഞു, ആ പരബ്രഹ്മത്തെ താനായിട്ട് തന്നെ അറിഞ്ഞു. എങ്ങനെ? അഹം ബ്രഹ്മ അസ്മീതി, താനാ പരമാത്മാവാണ് എന്നറിഞ്ഞു. തസ്മാത് ആ അറിവുകൊണ്ട് എന്തുണ്ടായി? തത് സർവം അഭവത്, സർവം തത് അഭവത്, സർവവും അത് തന്നെയായി തീർന്നു എന്നാണ്. സർവാത്മഭാവത്തെ സൂചിപ്പിക്കുക. സർവവും അത് തന്നെയായി തീർന്നു. ആ പരിപൂർണമായിരിക്കുന്ന സച്ചിദാനന്ദ വസ്തു തന്നെയാണ് നാമരൂപമായി ജഗത് രൂപത്തിൽ അറിയപ്പെടുന്നത് എന്നറിഞ്ഞു. സർവത്യ പരമാത്മാവായിട്ട് തന്നെ കണ്ടു. അതും സർവാത്മഭാവത്തെ കാണിക്കുകയാണ്. തത്രകോ മോഹ കശോക ഏകത്വം അനുപശ്യത. ആ ഏകത്വത്തെ കാണുന്നവന് കോ മോഹ കശോക, മോഹം എവിടെ? അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രമാദവും അവിവേകവും സംഭവിക്കുന്നില്ല. കശോക, ദുഃഖവും സംഭവിക്കുന്നില്ല. ദുഃഖത്തിന് കാരണം അവിവേകമാണ്, അതുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ദുഃഖം ഉണ്ടാകുന്നില്ല. ആ ഏകത്വത്തെ കാണുന്നവന്, പരമാത്മാവിനെ സാക്ഷാത്കരിച്ചിരിക്കുന്നവന് എന്നും പറയുന്നു. നിത്യവമാദ്യാശ്രിതയോ, ഈ ഇതെല്ലാം ഇനിയുമുണ്ട് ധാരാളം ശ്രുതികൾ. ഈ ശ്രുതികളെല്ലാം എന്ത് ചെയ്യുന്നു? ബ്രഹ്മവിദ്യാനന്തരം മോക്ഷം ദർശയന്തിയോ, ബ്രഹ്മവിദ്യ തുടർന്ന് മോക്ഷം, വിദ്യാപ്രാപ്തി. വിദ്യ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ആ അനുഭവത്തെയാണ്, അനുഭൂതിയാണ്. ആ അനുഭൂതിയും ഈ പറയുന്നതായ സർവാത്മഭാവം, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അനുഭവം, ഇതാണ് ഇവിടുത്തെ വിദ്യ. ഇതിനാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. ഈ ബ്രഹ്മവിദ്യക്ക് ശേഷം മോക്ഷം പ്രതിപാദയന്തിയോ, ആ ബ്രഹ്മവിദ്യ മോക്ഷത്തിന് കാരണമാണ്, മോക്ഷത്തെ പ്രതിപാദനം ചെയ്യുന്നു. ബ്രഹ്മവിദ്യ മോക്ഷത്തിന് കാരണം, അതായത് ബ്രഹ്മവിദ്യ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, മുക്തനായിത്തീരുന്നു, ജനന മരണങ്ങൾ ഇല്ലാതായിത്തീരുന്നു, അതാണ് മോക്ഷം. മധ്യേ കാര്യാന്തരം വാരയന്തി, അതിനിടയ്ക്ക് ബ്രഹ്മവിദ്യയും മോക്ഷവും, ഇതിന്റെ ഇടയ്ക്ക് കാര്യാന്തരം അന്യ കർത്തവ്യങ്ങളെ വാരയന്തി നിഷേധിക്കുന്നു, ഇല്ലാതാക്കുന്നു. ബ്രഹ്മവിദ്യാപ്രാപ്തിയും മോക്ഷവും, ഇതിനിടയ്ക്ക് പിന്നെ മറ്റൊന്നുമില്ല. ജ്ഞാനം പ്രാപിച്ചവന് കർത്തവ്യമായിട്ടൊന്നും ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ പിന്നീട് ധ്യാനിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദയേശ്ശി അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാൻ കേന്ദ്രാരൂഢാനി മായ മയേവേതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവസോകേ സാജൻ. ഓരോ ജീവനും ഏതേത് സമയത്ത് ഏതേത് കർമ്മം ചെയ്യണം എന്നത് ഈശ്വര നിശ്ചയമാണ്. ജീവന്മാർക്ക് സ്വകർമ്മങ്ങളിൽ ത്യാജ്യ ഗ്രാഹ്യ സ്വാതന്ത്ര്യമില്ല എന്നാണ് ഈ ശ്ലോകങ്ങളുടെ താല്പര്യം എന്നാണ്. അതായത് എല്ലാം നിശ്ചയിച്ചിരിക്കുകയാണെങ്കിൽ, സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാം കർമ്മ അധീനമാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. എല്ലാം കർമ്മത്തിന് അല്ലെങ്കിൽ ഈശ്വര നിശ്ചയമാണ്, അല്ലെങ്കിൽ എല്ലാം വിധി എന്ന് പറയും. എല്ലാം വിധിയാണെങ്കിൽ പിന്നെ നമുക്ക് സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ. മോക്ഷം വരേണ്ട സമയത്ത് വന്നോളും, മോക്ഷം കിട്ടിക്കോളും. സാധനകൾ അനുഷ്ഠിക്കാൻ കർമ്മം ഉണ്ടെങ്കിൽ അത് അനുഷ്ഠിച്ചോളും. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സാധനം ചോദിക്കാറുണ്ട്, മടിയന്മാരുടെ ഒരു ചോദ്യമാണത്. കാരണം അത് എളുപ്പമുള്ളൊരു കാര്യമാണ്, കാരണം എല്ലാം അതിനനുസരിച്ച് നടന്നോളും, നമുക്കൊന്നും ചെയ്യണ്ട എന്നുള്ളതാണ്. വിധി ഉണ്ടെങ്കിൽ നടക്കും, എല്ലാം ഈശ്വര നിശ്ചയം. എല്ലാം ഈശ്വര നിശ്ചയം എന്നുള്ള ബോധം ആണ് വേണ്ടത്. പക്ഷെ മടിയന്മാരുടെ കയ്യിൽ ഇട്ടുകഴിഞ്ഞാൽ അവരതിനെയും തന്റെ അലസതയ്ക്ക് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കും, ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ. കാരണം എല്ലാം ഈശ്വര നിശ്ചയമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടോന്നാണ്, അതായത് പൗരുഷത്തിനവിടെ സ്ഥാനമുണ്ടോന്നാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഒരാളുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിശ്ചയപ്രകാരം പ്രവർത്തിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഈശ്വര അല്ലെങ്കിൽ കർമ്മം അതിനനുസരിച്ച്, അല്ലെങ്കിൽ വിധി എന്ന് പറയും, അതിനനുസരിച്ചാണെങ്കിൽ ആണെന്നാണ് ചോദ്യം. പക്ഷെ ഇത് ചോദ്യം ശരിയാണ്, കാരണം സർവവും ഈശ്വര അധീനമായി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർവവും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർവവും ഈശ്വര നിശ്ചയ, ഈശ്വര നിയമം, ഈശ്വരകൃതം ആണ്. അപ്പൊ ആ ഈശ്വര നിശ്ചയത്തിന് ഈശ്വര, അതിനെയാണ് നമ്മൾ വിധി അല്ലെങ്കിൽ അതിനെയാണ് കർമ്മം എന്നൊക്കെ പറയുന്നെങ്കിൽ ശരി തന്നെയാണ്, 100%. അതിൽ യാതൊരു വ്യത്യാസമുണ്ട്, യാതൊരു സംശയവും വേണ്ട. സർവവും ഇവിടെ പറയുന്നുണ്ടല്ലോ, ഭ്രാമേന സർവഭൂതാനി യന്ത്രാരൂഢാനി മായ, ഈശ്വരൻ തന്നെയാണ് സർവത്തെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഈശ്വര നിശ്ചയമായിട്ട് പൗരുഷവും വരാം, അത് നമ്മൾ മറന്നു കളയുന്നു. ഇച്ഛാശക്തിയും ഈശ്വരൻ നിശ്ചയമായിട്ട് വരാം എന്നില്ല. നമുക്ക് പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം അതും ഈശ്വരൻ തന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. അപ്പൊ ഒരാൾക്ക് പൗരുഷം ഉപയോഗിച്ച് പ്രവർത്തിക്കാനാണ് ഈശ്വരന്റെ നിശ്ചയമെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാം. അപ്പൊ അതൊന്നും ഈശ്വര നിശ്ചയത്തിന് അതൊന്നും ബാധകമല്ല. എല്ലാം വിധി എന്ന് പറയുമ്പോൾ ഞാനൊന്നും ചെയ്യുന്നുണ്ടല്ലോ, ഞാനൊന്നും ചെയ്യേണ്ടല്ലോ എന്നാണ്. ഞാൻ ചെയ്യേണ്ടതും വിധിയായിട്ട് വരാമല്ലോ, അതും ഈശ്വരന്റെ നിശ്ചയം ചെയ്യണമെന്നാണ്. ഇവൻ ചെയ്യണം, ഞാൻ അവന്റെ ഇച്ഛ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലോ. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമേ ചിന്തിക്കത്തുള്ളൂ, മറുഭാഗവും ചിന്തിക്കുമല്ലോ. ഇവനവന്റെ പൗരുഷം ഉപയോഗിച്ച്, ഇച്ഛാശക്തി ഉപയോഗിച്ച് മോക്ഷമാർഗത്തിൽ പ്രവർത്തിച്ച് മുക്തി നേടണമെന്നാണ് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലോ. ഈശ്വരന്റെ നിശ്ചയം അറിഞ്ഞല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പൊ ഈശ്വരൻ അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് എല്ലാം വിധിയാണ് എന്നുള്ളത് ഒരു തത്വമായിരിക്കേ തന്നെ പുരുഷാർത്ഥം ആയിട്ടുള്ളതിനെല്ലാം പുരുഷ പ്രയത്നം കൊണ്ട് നേടണം എന്നുള്ളത് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുകയാണെങ്കിൽ ദോഷമില്ലല്ലോ. അപ്പൊ ഈശ്വരൻ നിശ്ചയത്തിൽ എല്ലാം പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ മാത്രം പെടുത്തിയാൽ പോരാ, നമുക്ക് അസൗകര്യം ഉണ്ടാകുന്ന കാര്യങ്ങളെയും ഈശ്വരൻ നിശ്ചയത്തിൽ പെടുത്തണം. പൗരുഷം, സ്വതന്ത്ര ഇച്ഛ, പ്രവൃത്തി, ഇതെല്ലാം ഈശ്വരൻ ചെയ്യാനായിട്ട് വരാം. അതുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് ഒരാൾ തീരുമാനിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതും ഈശ്വരൻ ചെയ്യേണ്ടത്. അപ്പോൾ കാര്യം കണ്ടതിന് ശേഷം കാരണത്തെ ഊഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ കാരണത്തിനനുസരിച്ച് ഇന്ന കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. അതായത് ഒരു വ്യക്തി സ്വേച്ഛയാ ഇത് എന്റെ കർത്തവ്യമാണ് എന്ന് ബോധിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഊഹിച്ചുകൊണ്ടും ആ വ്യക്തിയിൽ ഈശ്വരീശ്വര പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്. അയാളുടെ പൗരുഷത്വത്തെ ഉണർത്തി സ്വേച്ഛയ പ്രവർത്തിക്കുന്നതിനുള്ള ഈശ്വരീച്ഛയാണ് അയാൾ പ്രവർത്തിക്കുന്നത്. ഒരലസൻ എല്ലാം കർമ്മത്തിന് അധീനമാണ് എന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കുന്നു, എല്ലാം വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ച് അലസത കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരീച്ഛ അയാൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കും. ഈശ്വരീച്ഛ എല്ലാത്തിനും ഈശ്വരീച്ഛയാണ് ആധാരമായിരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരീച്ഛ എന്ന് പറഞ്ഞ് അലസന്മാർക്ക് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. ഈശ്വരൻ അവനെ കൊണ്ട് എന്നെ കൊണ്ട് ഈശ്വരൻ പ്രവർത്തിപ്പിക്കുന്നു എന്നൊരുതിനെ ചിന്തിക്കാമെങ്കിൽ പ്രവർത്തിക്കാം, എന്റെ ഇച്ഛാശക്തിയെ ഉണർത്തി പ്രവർത്തിക്കാൻ എന്നാണ് ഈശ്വരന്റെ ഇച്ഛയെന്ന് ഒരാൾ ചിന്തിച്ചാൽ അയാൾക്ക് അയാളുടെ ഇച്ഛാശക്തിയെ ഉണർത്തി പ്രവർത്തിപ്പിക്കാം. അതുകൊണ്ട് ഒരാൾക്ക് സ്വാതന്ത്ര്യം, എനിക്ക് പ്രവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ പ്രവർത്തിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ഈശ്വര ഇച്ഛയാണ്. അങ്ങനെ കരുതി ഞാൻ പ്രവർത്തിച്ചെങ്കിൽ അതും ഈശ്വര ഇച്ഛയാണ്, അതും വിധിയാണ്. അപ്പൊ ഇത് വിധി എന്ന് പറയുന്നത് ഏതിനെ യോജിക്കും? അല്ലാതെ നമുക്ക് സൗകര്യമുള്ള ചില കാര്യങ്ങൾക്ക് മാത്രം യോജിക്കുന്നതല്ല. അതായത് എന്റെ ഭാവിയെ എന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ മാറ്റുന്നു, അങ്ങനെ മാറ്റുന്നതിനുള്ള ഒരു വിധിയാണ് എനിക്കുള്ളതെങ്കിൽ എനിക്ക് മാറ്റാൻ പറ്റും. വിധി കൂടെ സ്വീകരിച്ചാൽ മതി, വിധി ഒന്നിനും തടസ്സം നിൽക്കത്തില്ല. അപ്പൊ ഞാൻ ഇച്ഛിക്കുന്നു എന്റെ ഭാവി ഇന്ന രീതിയിലായിത്തീരുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ്, ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് മോചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ ഇച്ഛയാണ്. അപ്പോൾ ആ അങ്ങനെ എനിക്ക് ഇച്ഛിക്കുന്നതിനുള്ള വിധി എന്നിലുണ്ട്, അല്ലെങ്കിൽ ഈശ്വര ഇച്ഛയുണ്ട്, അത് ഈശ്വരന്റെ ഇച്ഛയാണ്. അപ്പൊ തനിക്ക് യോജിച്ചത് കണ്ടെത്തുക, അതാണ്. അല്ലാതെ അപ്പോൾ ഈശ്വര ഇച്ഛ എന്ന് പറഞ്ഞാൽ ഏതിനും സഹായകമാണ്, അല്ല ഒന്നിനും ഈശ്വര ഇച്ഛ തടയുന്നതോ നിഷേധിക്കുന്നതോ അല്ല. അപ്പോൾ സർവത്തിനും ഈശ്വര ഇച്ഛയാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിനുള്ള ഈശ്വര ഇച്ഛ അയാളുണ്ട് എന്ന് കരുതിക്കോളും. അപ്പോൾ പ്രവൃത്തിയെ കണ്ടിട്ട് കാരണത്ത് പോയി, അതിനാണ് ഈശ്വര ഇച്ഛ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, എപ്പോഴാണോ ആ ജീവനെ ഉയർത്തുന്നതിന് വേണ്ടി ചിന്തിക്കുന്നു, ജീവന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ആ ജീവനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവൻ ചിന്തിക്കുമ്പോൾ അവനെന്ത് ചെയ്യുന്നു, ആ ഈശ്വര ഇച്ഛയോട് അവന്റെ ഇച്ഛയെ യോജിപ്പിക്കുന്നു, ഈശ്വര ഇച്ഛയോട് അവന്റെ ഇച്ഛയെ യോജിപ്പിക്കുന്നു. അങ്ങനെ ഈശ്വര ഇച്ഛയോട് അവന്റെ ഇച്ഛയെ അവൻ അറിഞ്ഞുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ അവന്റെ ജീവൻ ആ ജീവനം വരുന്ന ഉയർന്നു പോകുന്നു, ആ ജീവൻ ഉയർന്നു പോകുന്നു. ഈശ്വര ഇച്ഛയെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നിയമമാണ്, പ്രകൃതിയുടെ മൊത്തത്തിലുള്ള നിയമമാണ്. ഓരോ വ്യക്തിക്കും അവന്റേതായ നിയമങ്ങളുമുണ്ട്, കർമ്മ നിയമങ്ങൾ ഓരോ വ്യക്തിയുടെയും. ഇത് രണ്ടും കൂടി ജീവൻ ബോധപൂർവം യോജിപ്പിക്കുന്നു, യോജിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ജീവൻ ഉയർന്നു പോകുന്നു, ശരിയായ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാഫിക് റോഡ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റിയറിംഗ് കൈയിരിക്കുന്ന ഡ്രൈവർ എന്ത് ചെയ്യുന്നു, ആ നിയമം എന്ന് പറയുന്നത് ഒരു ഡ്രൈവർക്ക് വേണ്ടിയുള്ളതല്ല, എല്ലാ ഡ്രൈവർമാർക്കും വേണ്ടിയുള്ളതാണ് ആ നിയമം. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നു, ഈ തന്റെ നിയമങ്ങളും ഈ പൊതുവായ നിയമങ്ങളും തമ്മിൽ യോജിപ്പിച്ച് പോയി കഴിഞ്ഞാൽ റോഡ് അയാൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റും. അയാൾ യാത്ര ചെയ്യുന്ന ആ റോഡ് ഇന്ന സൈഡിൽ കൂടി പോകണം, ഇന്ന സ്ഥലത്ത് ചെയ്യുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ഇന്ന സ്ഥലത്ത് ചെയ്യുമ്പോൾ ഹോൺ മുഴക്കണം മുഴക്കണ്ട, ഇതെല്ലാം പൊതുവായ നിയമങ്ങളാണ്. പക്ഷെ സ്റ്റിയറിംഗ് കൈയിരിക്കുന്നവൻ എന്ത് ചെയ്യണം, അപ്പോൾ തന്റെ നിയമപ്രകാരം പോയി കഴിഞ്ഞാൽ ലക്ഷ്യത്തിലെത്തത്തില്ല, ഞാൻ എനിക്കിഷ്ടമുള്ള സ്ഥലത്തൂടെ പോകത്തുള്ളൂ എന്ന രീതിയിൽ ലക്ഷ്യത്തിലെത്തും. അപ്പോൾ പൊതുവായ ആ നിയമത്തെ അംഗീകരിച്ച് ഇയാളുടെ സ്റ്റിയറിംഗ് ഇയാൾ നിയന്ത്രിച്ച് കൊണ്ടുപോകണം, കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. അപ്പോൾ ഒരു പൊതുവായ നിയമവും വ്യക്തിയുടെ നിയമവും, അപ്പോൾ പൊതുവായ ഇച്ഛയും വ്യക്തിയുടെ ഇച്ഛയും, അത് രണ്ടും കൂടി യോജിപ്പിക്കും. അപ്പോൾ ജീവൻ വിവേകപൂർവ്വം അതിനെ യോജിപ്പിക്കുമ്പോൾ എന്തുവരുന്നു, ഈശ്വരന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പൊ ഈശ്വരന്റെ ഇച്ഛയെ നമ്മളെങ്ങനെ തിരിച്ചറിയുന്നു, ജീവൻ ഉയർന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, ലക്ഷ്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ആ ഈശ്വരന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ധർമ്മം, നീതി, പുണ്യം എന്നെല്ലാം പറയുന്നതിന്റെ മാർഗത്തിലൂടെ ജീവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു, ആ മുകളിലേക്ക് പോകുന്നതിനുള്ള ആ ഈശ്വര ഇച്ഛയ്ക്കനുസരിച്ച് പോകുന്നു എന്നുള്ളത്. അവിവേകികളായ ജനങ്ങളാണെങ്കിലോ അവർക്ക് ഈശ്വര ഇച്ഛയെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല, സഹജമായ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു. ധർമാധർമ്മ ബോധമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ അവർ നാശത്തിലേക്ക് പോകുന്നു. ആ നാശത്തിലേക്ക് പോകുന്നതും ഈശ്വരന്റെ നിയമപരിധിയിൽപ്പെട്ടതല്ല. എങ്ങനെ, ഈശ്വരൻ തന്നെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു ദുഷ്കർമ്മങ്ങൾക്ക് ഇന്ന ഫലം, അത് ഈശ്വര നിയമത്തിൽപ്പെട്ടത് എന്ന്. പക്ഷെ അവൻ വിവേകപൂർവ്വം അതിനെ തിരിച്ചറിഞ്ഞ് അല്ല അവൻ അവിടെ പ്രവർത്തിക്കുന്നത്. ദുഷ്കർമ്മം ചെയ്യുന്നതിന് വിവേകത്തിന്റെ ആവശ്യമില്ല, അവിടെ വിവേകം ആവശ്യമില്ല. അപ്പൊ ഈശ്വരന്റെ നിയമങ്ങളെ തിരിച്ചറിയേണ്ട ആവശ്യം അവിടെ ഇല്ല. മറിച്ച് ഈശ്വരന്റെ നിയമത്തെ തിരിച്ചറിയണം. തിരിച്ചറിവെന്ന് നമ്മൾ പറയണല്ലോ, ആ വിവേകം വേണം. അപ്പോൾ ഒരാൾ ധർമ്മത്തിന്റെ ശ്രേയസിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ഈശ്വരന്റെ നിയമങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അവിടെ ഈശ്വരൻ എന്തൊക്കെയാണോ അവന് വിധിച്ചിട്ടുള്ളത്, പൗരുഷം, സ്വാതന്ത്ര്യം, അതെല്ലാം അവന് ഉപയോഗിക്കാം, ഉപയോഗിച്ച് മുമ്പോട്ട് പോവാം. ഇതെല്ലാം ഈശ്വരൻ തന്നെ മനുഷ്യന് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈശ്വരന്റെ ഇച്ഛയോട് തന്റെ ഇച്ഛയെ യോജിപ്പിക്കുക വിവേകം കൊണ്ട്. അങ്ങനെ ഒരു ജീവൻ യോജിപ്പിക്കുന്ന ഒരു ജീവൻ ഉയർന്നു പോകും, ജീവന്റെ ഊർധ്വമുഖമായ അവസ്ഥയെന്ന് പറയും, അങ്ങനെ പോകും. അല്ലാത്തവർ ഈശ്വരന്റെ അവന് വിവേകം ഉപയോഗിക്കുന്നില്ല, ഈശ്വര ഇച്ഛയെ മനസ്സിലാക്കാൻ അവൻ ശ്രമിക്കുന്നില്ല, മറിച്ച് ഈശ്വര നിയമത്തിന് അധീനമായി തന്നെയാണ് അവൻ നശിക്കുന്നത്. രണ്ടിനും സർവത്തിനും മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ശ്രുതി തന്നെ പറയും, ഗുരുവിന് സദ്വാസനയെ വളർത്തി അവനെ ശ്രേയവും മാർഗത്തിലൂടെ നടത്തി മുക്തിപഥത്തിലെത്തിക്കുന്നത് ഞാൻ തന്നെ, അവനെ ദുർമാർഗത്തിലൂടെ നടത്തി നരകത്തിലെത്തിക്കുന്നത് ഞാൻ തന്നെ. സർവവും ഈശ്വര ഇച്ഛയ്ക്ക് അധീനം തന്നെ, ഈശ്വര നിയമത്തിന് അധീനം തന്നെ. പക്ഷെ ജീവൻ വിവേകം ഉപയോഗിച്ച് ആ ഈശ്വരന്റെ നിയമത്തെ മനസ്സിലാക്കി, അതിനാണ് ധർമ്മശാസ്ത്രങ്ങളെല്ലാം. ശാസ്ത്രത്തിന്റെ ആവശ്യം വരുന്നത് അവിടെയാണ്, നമ്മുടെ ബുദ്ധിക്ക് ഈ നിയമങ്ങളെ പിടികിട്ടത്തില്ല, അപ്പൊ അതിന് ശാസ്ത്രം ഉപദേശിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് തസ്മാത് ശാസ്ത്രം പ്രമാണന്തെ കാര്യാകാര്യ വ്യവസ്ഥിതി, എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് ശാസ്ത്രത്തെ നിശ്ചയിക്കണം എന്ന് ഭഗവാൻ അർജുനനോട് ഉപദേശിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് കർമ്മം, വിധി, ഈശ്വരേച്ഛ, ഇതെല്ലാം ഇങ്ങനെയുള്ള ആശയങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ജീവന്റെ സ്വാതന്ത്ര്യത്തിനോ ഇച്ഛാശക്തിക്കോ പൗരുഷത്തിനോ ഒന്നും ഒരു തടസ്സം ഉണ്ടാകുന്നില്ല. ഇവിടെ പറയുന്ന ത്യാജ്യഗ്രാഹ്യ സ്വാതന്ത്ര്യം അതെല്ലാം ഉണ്ട്, അതുമെല്ലാം ഈശ്വരേച്ഛയ്ക്ക് അധീനമായിട്ടുണ്ട്. നമ്മളതിനെ തിരിച്ചറിയണം, അതിന് വിവേകം വേണം, അത് പോകണമെന്നർത്ഥം. പൗരുഷൻ ഒരുവന് ഉപയോഗിക്കുന്നതിനുള്ള ഈശ്വരേച്ഛ ഉള്ളത് കൊണ്ടാണ് അയാൾ നമ്മൾ പൗരുഷം ഉപയോഗിക്കുന്നതായി കാണുന്നത്. ഇച്ഛാശക്തി കൊണ്ടാണ് ജീവൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ നേടുന്നത്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പോലും. എന്തുകൊണ്ടാണ് നേടുന്നു? അതിനുള്ള അങ്ങനെ ഒരാൾ നേടുന്നതുകൊണ്ട് നമുക്ക് ചോദിക്കാം, ഇയാൾ ആ പൗരുഷത്തെ അനുകൂലമായ ഈശ്വരേച്ഛ അയാൾ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അല്ലാതെ പ്രതിലോമമായി വരുന്ന, അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഈശ്വരേച്ഛ ഉള്ളൂ, പോസിറ്റീവായിട്ടുള്ള ഒന്നിനെ ഈശ്വരേച്ഛ ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം സർവവും ഈശ്വര ഇച്ഛയ്ക്ക് അധീനമായിട്ടാണ്, ഈശ്വരൻ സർവജ്ഞനാണ്, സർവശക്തനാണ്, ഈശ്വരേച്ഛയ്ക്ക് അധീനമായിട്ട് തന്നെയാണ് സർവവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് നമുക്ക് സ്വീകരിക്കാം. ഏകപക്ഷീയമായി ഒരു ഭാഗം മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അടുത്ത് ചോദിച്ചിരിക്കുന്ന ഈശ്വരൻ, പരമാത്മാവ്, കൂടസ്ഥൻ, പ്രത്യേകാത്മാവ്, ചിതാത്മാവ് ഇവയുടെ അർത്ഥവ്യത്യാസം വ്യക്തമാക്കി തരാൻ അപേക്ഷിക്കുന്നു. ഈ വാക്കുകൾക്കും നേരത്തെ ഇത്തരം വാക്കുകൾക്കെല്ലാം ഉള്ള ഒരു പൊതുവായ സ്വഭാവം, ഇതെല്ലാം ഒരേ അർത്ഥത്തിലും പല അർത്ഥങ്ങളും ഉപയോഗിക്കും. ഈ വാക്കുകളുടെയൊക്കെ അർത്ഥവ്യത്യാസം മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കേണ്ടതാണ്, ഡിക്ഷണറി നോക്കി മനസ്സിലാക്കേണ്ടതല്ല. അതായത് ഞാൻ ഇപ്പോൾ ഈ വാക്കുകൾക്കെല്ലാം ഇങ്ങനെ ഇന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ എല്ലായിടത്തും പ്രയോഗിക്കണമെന്നില്ല. അപ്പോൾ ഓരോ സന്ദർഭത്തിലും ആ വാക്കുകൾ ഏതർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള അതനുസരിച്ചാണ്. ഇപ്പോൾ ആത്മ ചില സന്ദർഭങ്ങളിൽ ശരീരം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, ചിലടത്ത് മനസ്സെന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, ചിലടത്ത് ജീവൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, ചിലടത്ത് പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, ചിലടത്ത് ഞാൻ എന്ന് സാധാരണ നമ്മൾ പറയുന്ന മലയാളത്തിൽ പറയുന്ന ഞാൻ എന്നുള്ളതിന് പേരും ആത്മ എന്നുള്ള ശബ്ദം ഉപയോഗിക്കും. അപ്പൊ ആത്മാ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കും, ആ പ്രകരണം അനുസരിച്ച് ഏത് ഭാഗത്ത് എങ്ങനെ. അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ വാക്കുകളും, ഈശ്വരൻ, പരമാത്മാവ്, കൂടസ്ഥൻ, പ്രത്യേകാത്മാവ്, ചിതാത്മാവ്, ഇതെല്ലാം ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കും, സന്ദർഭം അനുസരിച്ച് മാറി വരികയും. ഈശ്വരൻ സഗുണേശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, നിർഗുണേശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, പരമാത്മാവ് അതും അങ്ങനെ തന്നെ സഗുണ നിർഗുണ രണ്ടർത്ഥത്തിന് ഉപയോഗിക്കും. കൂടസ്ഥൻ എന്ന് പറയുന്നു, കൂടസ്ഥൻ എന്ന് പറയുന്നു പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, അല്ല ജീവാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, അങ്ങനെ ഉപയോഗിക്കും. പ്രത്യേകാത്മാവ് സാധാരണ ഉപയോഗിക്കുന്നത് ആന്തരികമായിരിക്കുന്ന ആത്മാവ്, പക്ഷെ ചിലടത്ത് അത് തന്നെ പരമാത്മാവ്, ആ പരമാത്മാവ് തന്നെ പ്രത്യേകാത്മാവായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഉപയോഗിക്കും. ചിതാത്മാവ ചിത്തെന്ന് വെച്ചാൽ ഞാനും ആ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ആത്മാവ് എന്നാണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ അർത്ഥ വ്യത്യാസം എന്ന് പറയുന്നത് സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കുക, ഇങ്ങനെ വരുന്ന ശബ്ദങ്ങളെല്ലാം പല അർത്ഥത്തിനും ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത് ചോദിച്ചിരിക്കുന്നത് ചിതാകാശം, ചിത്താകാശം, ഭൂതാകാശം, ഇവയുടെ അർത്ഥ വ്യത്യാസം. ഇത് യോഗ വാസിഷ്ഠം എന്ന് പറയുന്ന അതാണ് വസിഷ്ഠൻ ശ്രീരാമന് ഉപദേശിക്കുന്നതാണ്. അദ്വൈതത്തിലെ ഒരു നല്ലൊരു ഗ്രന്ഥമാണ്. അപ്പോൾ അതിലാണ് ഈ തരത്തിൽ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെയുള്ള അഷ്ടാവക്ര ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം ഈ തരത്തിൽ പറയും, ചിതാകാശം, ചിത്താകാശം, ഭൂതാകാശം. അത് മൂന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഭൂതാകാശം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ആകാശം, നമ്മളീ കാണുന്ന ആകാശം, സർവത്തിന് ഇടം കൊടുത്തിരിക്കുന്ന ഈ ആകാശമാണ് ഭൂതാകാശം എന്ന് പറയുന്നത്. ചിത്താകാശം എന്ന് പറയുന്നത് മനസ്സ്, മനസ്സ് തന്നെ സർവത്തെയും ഉൾക്കൊണ്ടിരിക്കുന്ന മനസ്സ്. മനസ്സ് സർവവ്യാപകമാണ്, ഈ ആകാശത്തെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന മനസ്സ്. മനസ്സുകൊണ്ട് ഏതിനെ നമ്മൾ ചിന്തിക്കുന്നു, ആ വിഷയത്തെ മനസ്സ് തന്നിൽ അന്തർഭവിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. ആ വിഷയത്തെ മനസ്സ് ഉൾക്കൊള്ളുന്നു. അപ്പോൾ ആകാശം എങ്ങനെയാണോ എല്ലാത്തിനും ഇടം കൊടുക്കുന്നത്, അതുപോലെ മനസ്സ് സർവത്തിനും ഇടം കൊടുക്കുന്നു, സർവത്തെയും അങ്ങനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പരമാത്മാവ് ഒഴികെ പരമാത്മാവിനെ മാത്രം മനസ്സിന് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല, ബാക്കി ഏത് വിഷയത്തെയും മനസ്സിന് തന്നിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ചിന്തിക്കുന്നതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാം. മനസ്സിലാക്കുന്നു എന്ന് പറയുന്നില്ല, മനസ്സിൽ ഉൾക്കൊള്ളിക്കുന്നു എന്നാണ്. മനസ്സിലതിനെ, മനസ്സതിനെ വിഷയമാക്കുന്നു, മനസ്സിലേക്ക് അതിനെ കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ട് ഇതും ആകാശം എന്ന് വെച്ചാൽ അവകാശം എന്നാണ് അതിന് സംസ്കൃതത്തിൽ അർത്ഥം പറയുന്നത്. അവകാശം എന്ന് വെച്ചാൽ ഇടം, എന്തെങ്കിലും ഒരു വസ്തുവിന് നിലനിൽക്കുന്നതിനുള്ള ഇടം, അതിനാണ് ആകാശം എന്ന് പറയുന്നത്. ഇപ്പൊ സൂര്യൻ എവിടെ നിൽക്കുന്നു, അത് നിൽക്കുന്ന ആ സ്പേസ്, അതിനാണ് നമ്മൾ ആകാശം എന്ന് പറയുന്നത്. ഭൂമി എവിടെ നിൽക്കുന്നു, ആകാശം. ഒരു അണു എവിടെ നിൽക്കുന്നു, ആകാശം. ആകാശം എന്ന് പറയുന്നത് സർവത്തിനെയും നിലനിർത്തുന്ന ഒന്നാണ് അവകാശം. ഇതേ സ്വഭാവം മനസ്സിനുമുണ്ട്. മനസ്സ് സർവത്തെയും ഉൾക്കൊള്ളിക്കുന്നു. ഏത് വിഷയം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, ആ വിഷയം മനസ്സിനുള്ളിലാകും. അതുകൊണ്ട് ചിത്താകാശം എന്ന് മനസ്സിനെ പറയുന്നു. ചിതാകാശം, ചിത് പരമാത്മാവ്, ഇതേ സ്വഭാവമാണ്. സർവത്തിനും ആധാരമായി അധിഷ്ഠാനമായിരിക്കുന്നു പരമാത്മാവ്, മനസ്സിനും ആധാരമായിരിക്കുന്നു. അതും സർവത്തെയും താങ്ങി നിർത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ എല്ലാത്തിന്റെയും സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമായി നിൽക്കുന്നതുകൊണ്ട് അതിനെ ചിതാകാശം എന്ന് പറയുന്നു. അവിടെ ആകാശം എന്നുള്ള ശബ്ദത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ആകാശം എന്ന് വെച്ചാൽ ഉൾക്കൊള്ളുക. ഇതെല്ലാം മറ്റെല്ലാ ഭൂതങ്ങളെയും ഭൂതാകാശം ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഭൂതങ്ങളെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളൂ. പഞ്ചഭൂതങ്ങളെയും അതിന്റെ കാര്യങ്ങളെയും ആ ഭൂതാകാശം ഉൾക്കൊള്ളുന്നു. ആ ഭൂതാകാശത്തെയും ഉൾക്കൊള്ളുന്നു ചിതാകാശം, ചിത്താകാശം. ആ ചിത്താകാശത്തെയും ഉൾക്കൊള്ളുന്നു ചിതാകാശം. അപ്പോ ആ അതിന്റെ പരമം വ്യാപ്തി, പരമാത്മാവിന്റെ ആ പരമം വ്യാപ്തിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ക്രമമായിട്ട് ആ വ്യാപ്തിയെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എത്ര മഹത്താണ്, വ്യാപ്തമാണ് ആ പരമാത്മാവ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ചിതാകാശം എന്ന് പറയുന്നത്. സർവത്തിനും ആധാരമായി നിലനിൽക്കുന്നത് എന്നാണ് എന്റെ താല്പര്യം. അവരുടെ ആകാശം എന്ന് പറയുന്ന വ്യാപ്തി, പരമാത്മാവിന്റെ വ്യാപ്തി എന്ന് പറയുന്ന ആശയത്തെ വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിശദീകരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, പ്രളയത്തിലെ അവ്യക്ത ജീവാദിഷ്ടങ്ങളെ പ്രളയകാലത്ത് തന്നെ ഈശ്വരൻ അറിയുന്നുണ്ടോ എന്നാണ്. അതായത് ഈശ്വരന്റെ ജ്ഞാനം നിത്യമാണ്, ഈശ്വരന്റെ ജ്ഞാനത്തിന് ലോപം സംഭവിക്കുന്നില്ല. സൃഷ്ടി, സ്ഥിതി, പ്രളയം ഇത് മൂന്നിനെയും നടത്തുന്നയാളാണ് ഈശ്വരൻ എന്നാണല്ലോ നമ്മളിതിൽ പഠിച്ചത്. ജന്മാദ്യസ്യത ശാസ്ത്ര യൂനിത്വ തുടങ്ങിയ സൂത്രങ്ങളെല്ലാം അതാണ് പറഞ്ഞത്. അപ്പൊ ഈശ്വരന്റെ അറിവിന് ഒരിക്കലും ലോപം, ലുപ്തത ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പ്രളയം എന്ന് പറയുന്നതൊക്കെ ജീവനാണ് അജ്ഞേയമായിരിക്കുന്നത്. പ്രളയം എന്നേ അറിയോ, ബാക്കി എന്ത് നടക്കുന്നു എന്നൊന്നും അറിയത്തില്ല. സൃഷ്ടിസ്ഥിതി പ്രളയത്തിന്റെ എല്ലാം നിയമം അറിയുന്ന ആളാണ് ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരന് ജീവൻ, അധിഷ്ഠം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അറിയാമോ എന്നുള്ള ഒരു സംശയത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഈശ്വര സങ്കല്പം വളരെ ചെറുതായി. ഈശ്വരൻ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്ത ആളല്ല. ഈശ്വരൻ അറിയുന്നുണ്ടോ, ഈശ്വരനും എന്നെപ്പോലെ വിവരക്കേടുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. ഈശ്വരന്റെ അറിവില്ലായ്മയെ കുറിച്ച് നമ്മൾ സംശയിക്കരുത്. നമുക്ക് പല അറിവില്ലായ്മയുണ്ട്, അതിന്റെ സർവജ്ഞൻ എന്ന് പറയും. സർവജ്ഞൻ എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ഈശ്വരനെ ഏതെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഈശ്വരനെ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അറിവില്ലായ്മയുണ്ടോ അങ്ങനെ ചിന്തിക്കാനേ ഒക്കത്തില്ല, പിന്നെ എങ്ങനെ സർവജ്ഞനാവും? അപ്പോ ഈശ്വരന് അറിവില്ലായ്മ ഉണ്ടോ എന്ന് സംശയിക്കേണ്ട, അത് നമ്മൾക്ക് ജീവൻ അങ്ങനെ സംശയം വരാം, കുറ്റമല്ല. കാരണം ജീവനിലെ അറിവില്ലായ്മ അത്പജ്ഞത്വം ജീവനിലുണ്ടല്ലോ. അപ്പൊ അത്പജ്ഞന് സർവജ്ഞരെ കുറിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പൊ ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് ജീവനിൽ സംഭവിക്കാമെങ്കിൽ അത് ഈശ്വരന് സംഭവിക്കില്ല എന്ന് നമുക്ക് ഊഹിക്കാം. ജീവനിൽ എന്ത് സംഭവിക്കുന്നു അത് അവിടെ സംഭവിക്കുന്നു. അപ്പൊ സൃഷ്ടി, സ്ഥിതി, പ്രളയം, അധിഷ്ഠം, ഇതെല്ലാ കാര്യങ്ങളും എന്താണ്? നിത്യം ഈശ്വരൻ സർവം അറിഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സംശയത്തിന് സംശയിക്കേണ്ട കാര്യമേ ഇല്ല. ഈശ്വരനും കൂടി അറിവില്ലായ്മ വന്നു കഴിഞ്ഞാൽ, ജീവൻ അറിവില്ലായ്മ വന്നപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയുന്നുണ്ട്. ഈശ്വരനും കൂടി അറിവില്ലായ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. ഈശ്വരൻ സർവജ്ഞനാണ്. അപ്പൊ കാലദേശ പരിച്ഛേദങ്ങളൊന്നും ഇല്ലാത്ത അറിവാണ് ഈശ്വരനുള്ളത്. അതിന് സൃഷ്ടിയെന്നോ സ്ഥിതിയെന്നോ പ്രളയമെന്നോ അതന്നെ ഈശ്വര നിയമം അനുസരിച്ച് നടക്കുന്നതിന്. അങ്ങനെ ഒരു അറിവുണ്ടെങ്കിലേ പ്രളയം സംഭവിക്കത്തുള്ളൂ, സൃഷ്ടി സംഭവിക്കത്തുള്ളൂ, അങ്ങനെ അല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് എന്താണ്? ബ്രഹ്മവിദ്യ, മോക്ഷം. ബ്രഹ്മവിദ്യ, വിശേഷം, മോക്ഷം, ഇതിനിടയ്ക്ക് മറ്റൊന്നും ഇല്ല, ഇതിനിടയ്ക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ജ്ഞാനം മോക്ഷത്തെ കൊടുക്കുന്നു എന്നാണ്. അതും ഈശ്വരന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. ജ്ഞാനപ്രാപ്തി വരെയുള്ള കാര്യങ്ങൾ, ജ്ഞാനം പ്രാപ്തിക്ക് ശേഷം പിന്നീട് വേറെ ആർക്കും ഒന്നും ചെയ്യാനില്ല. ജ്ഞാനപ്രാപ്തി വന്നു കഴിഞ്ഞാൽ പിന്നീട് മോക്ഷമായി. ജ്ഞാനപ്രാപ്തി ഉണ്ടാകുമ്പോൾ അജ്ഞാനം നശിക്കുന്നു, പിന്നീട് ഇവിടെ ജീവ ഈശ്വര ജഗദ്ഭേദം എല്ലാം നശിക്കുന്നു. അതിനുശേഷം പിന്നീട് ആർക്കും വേറെ ജോലി ചെയ്യുന്നില്ല ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള സങ്കല്പങ്ങളും അവിടെ അവസാനിക്കുന്നു. ജീവൻ, ഈശ്വരൻ എന്നുള്ള സങ്കല്പങ്ങളെല്ലാം അവിടെ അവസാനിക്കുന്നു. അത് തന്നെ അടുത്ത് വീണ്ടും പറയുന്നു. അതായത് ആ ജ്ഞാനത്തിന്റെ ഫലം എന്താണെന്നുള്ള കാര്യം. ഇവിടെ ഇപ്പൊ പറഞ്ഞത് ജ്ഞാനത്തിന്റെ ഫലം മോക്ഷമാണ്, അതിന്റെ ഇടയ്ക്ക് മറ്റൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. ആ ഫലത്തെ വ്യക്തമാക്കുകയാണ്. തഥാ തത് ഏത പശ്യൻ ഋഷിർ വാമദേവ പ്രതിവേദി അഹം അനുരഭവം സൂര്യശ്ച ഇതി ബ്രഹ്മദർശന സർവാത്മഭാവയോർ മധ്യേ കർത്തവ്യാന്തര വാരണായ ഉദാഹാര്യം. ഇനിയും വേറെയും ശ്രുതികളുണ്ട്. എന്താണ് ആ ബ്രഹ്മവിദ്യയുടെ ഫലം? സർവാത്മഭാവം, സർവവും താൻ തന്നെ. അതിന് വാമദേവ ഋഷിയെ കുറിച്ച് ശ്രുതി തന്നെ പറയുന്നുണ്ട്. വാമദേവ ഋഷി അമ്മയുടെ ഗർഭത്തിലിരുന്നു കൊണ്ട് തന്നെ തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നതാണ്. തത് ഏതത് പശ്യൻ, ആ പരമാത്മാവിനെ ഏതത് താനായി കണ്ടുകൊണ്ട്, ഈ ഇരിക്കുന്ന താൻ ആ പരമാത്മാവ് തന്നെ എന്ന് കണ്ടുകൊണ്ട് ഋഷിഹി വാമദേവ, വാമദേവൻ എന്ന ഋഷി പ്രതിപേദേ അറിഞ്ഞു. എന്തറിഞ്ഞു? അഹം മനുരഭവം സൂര്യസ്ഥ, ഞാൻ തന്നെയാണ് ആദിയിൽ മനുവായിരുന്നത്, അതാ ഇപ്പോൾ ഈ സൂര്യനായി നിൽക്കുന്നത് എല്ലാം ഞാൻ തന്നെയാണ്. ഇതാണ് സർവാത്മഭാവം എന്ന് പറയും, സർവവും താനെന്ന ഭാവം. അങ്ങനെ പ്രതിപേദെ അറിഞ്ഞു എന്നാണ്. ഇതൊരു ബോധമാണ്, ഈ സർവാത്മഭാവം ആത്മജ്ഞാനം എന്ന് പറയുന്നു. അങ്ങനെ ഒരു ബോധമുണ്ടായി എന്നാണ്. ഇതി ബ്രഹ്മദർശന സർവാത്മഭാവയോർ മധ്യേ, ബ്രഹ്മദർശനം സർവാത്മഭാവം മോക്ഷം എന്ന് പറയുന്നു. അതിനിടയ്ക്ക് എന്താണ്? കർത്തവ്യാന്തര വാരണായ, വേറെ കർത്തവ്യങ്ങളൊന്നും ഇല്ല, മറ്റു കർത്തവ്യങ്ങളെ നിഷേധിക്കുന്നതിന് വേണ്ടി ഉദാഹാര്യം, ഇതിനെയും ഉദാഹരിക്കാം, ഈ ശ്രുതിയും കാണിക്കാം. പശ്യൻ പ്രതിവേദി എന്ന് പറയുന്നതാണ്. അവനെ സാക്ഷാത്കരിച്ചു എന്നിട്ട് അനുഭവിക്കുകയാണ് എന്താണ്? സർവവും താൻ തന്നെ എന്നറിയുന്നു. കാരണം ഈശ്വരനാണല്ലോ സർവപ്രാണികളിൽ ഇരിക്കുന്നത്. അപ്പൊ ഈശ്വരഭാവം വരുന്നവന് അറിയുന്നു താൻ തന്നെയാണ് സർവത്തിന്റെയും ഉള്ളിലിരിക്കുന്നത് എന്നറിയുന്നു. ഒരു ഉദാഹരണം പറയുന്നു. യഥാ തിഷ്ഠൻ ഗായതീരി തിഷ്ഠതി ഗായത്യോർ മധ്യേ തത്കർത്തൃകം കാര്യാന്തരം നാസ്തീതി ഗമ്യതി. ഇതിനൊരു ലൗകികമായ ഉദാഹരണം കൊടുക്കുകയാണ്. തിഷ്ഠൻ ഗായതി, തിഷ്ഠൻ ഗായതി, അവൻ നിന്നുകൊണ്ട് പാടുന്നു എന്ന് പറയുന്നു. തിഷ്ഠൻ ഗായതി, അപ്പൊ പാടുന്നതിന് വേണ്ടിയാണ് അവൻ നിൽക്കുന്നത്. നിൽക്കുക എന്ന് പറയുന്ന ഒരു ക്രിയ, പാടുക എന്ന് പറയുന്നു മറ്റൊരു ക്രിയ. അപ്പൊ നിന്നുകൊണ്ട് പാടുന്നു എന്ന് പറയുമ്പോൾ നിൽക്കുക പാടുക, അതിന്റെ ഇടയ്ക്ക് വേറൊരു ക്രിയ അവിടെ പറയുന്നില്ല, മറ്റൊരു ക്രിയയില്ല. അവൻ അവൻ നിൽക്കുന്നതിനെ പാടാൻ വേണ്ടിയിട്ടാണ്, മറ്റൊന്നിനു വേണ്ടിയല്ല. അതുപോലെയാണ് പശ്യൻ പ്രതിപേദി എന്ന് പറയുന്നത്. അവനതിനെ ആ പരമാത്മാവിനെ കണ്ട് എന്നിട്ടവൻ അറിയുന്നു സർവാത്മഭാവത്തെ എന്ന് പറയുന്ന പോലെയാണ്. തിഷ്ഠൻ ഗായതി, ഗാന എന്ന് പറയുന്ന ആ ക്രിയയ്ക്ക് അതാണ് നിൽക്കുക എന്ന് പറയുന്നതിന് അടയാളമായിട്ടിവിടെ ഇരിക്കുന്നു. പാടാൻ വേണ്ടി നിൽക്കുന്നു, നിന്ന് പാടുന്നു, മറ്റൊന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം ഇതിൽ നിന്ന് വരും. ഇതിന് പാണിനിയുടെ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചാണ് ഇങ്ങനെയുള്ള പ്രയോഗം. തിഷ്ഠൻ ശത്രന്തോ എന്ന് പറയും വ്യാകരണത്തിൽ, നിന്നുകൊണ്ട് പാടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താണ്? തിഷ്ഠതി ഗായത്യോർ മധ്യേ, നിൽക്കുക പാടുക ഈ രണ്ട് ക്രിയയ്ക്കും ഇടയ്ക്ക്. തത്കർത്തൃകം കാര്യാന്തരം, ആ നിൽക്കുന്ന വ്യക്തി മറ്റൊന്നും ചെയ്യുന്നില്ല, മറ്റുള്ള ക്രിയകളൊക്കെ നിഷേധിക്കുകയാണ്. കാര്യാന്തരം, ആ വ്യക്തിയുടെ മറ്റു പ്രവൃത്തികളെല്ലാം നാസ്തീരി ഗമ്യതേ, ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെയാണ് ആത്മ സാക്ഷാത്കാരം, തത്വജ്ഞാന പ്രാപ്തി, പിന്നെ മോക്ഷം എന്ന് പറയുന്നിടത്ത് അതിനിടയ്ക്ക് പിന്നെ മറ്റൊന്നുമില്ല എന്നർത്ഥം. അവിടെ പിന്നെ രണ്ടാമതൊന്നുമില്ല, ദ്വൈത നാശം സംഭവിച്ചിരിക്കുകയാണ്, മറ്റൊന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം. അതിന്റെ ഫലം വ്യക്തമായി പറയുന്ന ശ്രുതികളാണ് അടുത്ത് പറയുന്നത്. ത്വം ഹി നഹ പിത യു അസ്മാകം അവിദ്യായാഹ പരം പാരം താരേതി. ഇവിടെ പിപ്പലാദൻ എന്ന് പറയുന്ന മുനിയുടെ അടുത്ത് ഭരദ്വാജൻ തുടങ്ങിയ ശിഷ്യന്മാർ ഇത് പ്രശ്നോപനിഷത്തിലാണ്. ബ്രഹ്മവിദ്യ ഗ്രഹിക്കുന്നു. അപ്പൊ ഗുരു ബ്രഹ്മവിദ്യ ഉപദേശിച്ചതിന് ശേഷം ശിഷ്യന്മാർ ഗുരുവിനോട് പറയുന്നതാണ്, ത്വം ഹി നഹ പിത എന്നാണ്. അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ്. എന്തുകൊണ്ട്? ശരീരത്തിന് ജന്മം തന്ന പിതാവ് വേറെയുണ്ട്, പക്ഷെ വാസ്തവത്തിൽ പിതാവ് അങ്ങാണ്, ഗുരുവാണ് പിതാവ്. എന്തുകൊണ്ട്? അവിദ്യായ പരം പാരം തരയിസി, ഈ അവിദ്യയുടെ പരം പാരം നാശം സംഭവിക്കുന്ന മറുകര പരബ്രഹ്മം അതിലെ എത്തിച്ചത് അങ്ങാണ്, മറുകര കടത്തുന്നത് തരണം ചെയ്യിപ്പിച്ചത് അങ്ങാണ് എന്നർത്ഥം. അപ്പൊ വാസ്തവത്തിലുള്ള ജന്മം തന്നത് അതങ്ങാണ് എന്നർത്ഥം. അജ്ഞാനം കൊണ്ടുള്ള ജന്മമാണ് പിതാവ് തന്നത് ലൗകികമായ അർത്ഥത്തിൽ. പക്ഷെ ഇവിടെ എന്താണ്? ഗുരുവാണ് പരമപിതാവ്. എന്തുകൊണ്ട്? ഈ അവിദ്യയുടെ മറുകര വാസ്തവത്തിലുള്ള ജന്മം തന്ന അവിടെയാണ് സ്വരാജ്യം മോക്ഷം എന്ന് പറയുന്നത് പ്രദാനം ചെയ്യുക. അജ്ഞാനത്തിൽ നിന്നും ഉണർന്ന് ജ്ഞാനം പ്രാപിക്കുക, അതാണ് വാസ്തവത്തിലുള്ള ജന്മം. അപ്പൊ ആ പരമാർത്ഥത്തിലുള്ള ജന്മം തന്ന അങ്ങാണ്, മോക്ഷത്തെ നൽകിയത് അങ്ങാണ്. അങ്ങാണ് ഞങ്ങളുടെ പിതാവ്, അങ്ങാണ് ഈ അവിദ്യയുടെ മറുകര കടത്തിയത്. അപ്പൊ അവിദ്യയുടെ മറുകര എത്തിച്ചേരുക, അതാണ് ഈ മോക്ഷത്തിന്റെ ഫലം എന്ന് ഈ ശ്രുതിയിൽ നിന്നും മനസ്സിലാക്കാം. ഇത് പിപ്പലാദനോട് ശിഷ്യന്മാർ പറയുന്നതാണ്. അടുത്തു പറയുന്നത് നാരദ മഹർഷി സനത് കുമാര മഹർഷിയോട് പറയുന്നതാണ്, ശ്രുതം ഹീവ മേ ഭഗവത് ദൃശേഭ്യ തരതി ശോകമാത്മവിദിതി സോഹം ഭഗവത് ശോചാമി തം മാ ഭഗവാൻ ശോകസ്യ പാരം താരയതു. ഇത് നാരദ മഹർഷി സനത് കുമാര മഹർഷിയോട് ഉപദേശം ചോദിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പറയുന്നതാണ്, നാരദൻ പറയുന്നതാണ്, ശ്രുതം ഹേവ മേ ഭഗവത് ദൃശേഭ്യ ഭഗവത് ദൃശേഭ്യ, അങ്ങേപോലെയുള്ള പൂജ്യപാദന്മാരിൽ നിന്നും ശ്രുതം ഹേവ മേ, ഞാൻ കേൾക്കിട്ടുണ്ടല്ലോ. എന്താണ് തരതി ശോകം? ആത്മവിത്, ആത്മാവിനെ അറിയുന്നവൻ ആത്മജ്ഞാനി ശോകം തരതി, ശോകത്തെ മറികടക്കുന്നു. ആത്മാവിനെ അറിയുന്നവൻ ശോകത്തെ മറികടക്കുന്നു എന്നാണ്. സോഹം ഭഗവ ശോചാമി, ഇങ്ങനെയെല്ലാം കേട്ടിട്ടുള്ളവനാണെങ്കിലും ഭഗവ അല്ലയോ ഭഗവാനെ ഞാൻ ദുഃഖിക്കുന്നു, നീ ശരിയായ ആത്മബോധം ഉണ്ടായിട്ടില്ല, ഞാൻ ദുഃഖിക്കുന്നു. തം മാ ഭഗവാൻ, അങ്ങ് എന്നെ ശോകസ്യ പാരം താരയിത്തു, ശോകത്തിന്റെ മറുകര കടത്തു, ഈ ദുഃഖത്തിന്റെ മറുകര കടത്തു. കാരണം നാരദ മഹർഷിക്ക് അറിയാം ആത്മജ്ഞാനമാണ് ദുഃഖത്തെ നശിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ അറിഞ്ഞിട്ടുകൂടി താൻ ദുഃഖിക്കുന്നു എന്നാണ്, എന്നുവെച്ചാൽ അറിവ് പൂർണ്ണമായില്ല എന്നർത്ഥം. അതിനു മുമ്പ് പറയുന്നുണ്ട്, ഞാൻ സർവശാസ്ത്രങ്ങളും മറ്റ് വിദ്യകളും എല്ലാം ശീലിച്ചു, പക്ഷെ എനിക്ക് ദുഃഖം മാറുന്നില്ല. എന്തെല്ലാം വിദ്യകളുണ്ടോ അവിടെ പറയുന്നുണ്ട്, ഭൂതവിദ്യ, നക്ഷത്രവിദ്യ തുടങ്ങി എല്ലാ വിദ്യകളും ഞാൻ അധ്യയനം ചെയ്തു, വേദങ്ങളും എല്ലാം പഠിച്ചു, പക്ഷേ എനിക്ക് ആ ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയുന്നില്ല എന്നാണ്. ആത്മബോധം ഉണ്ടായില്ല എന്നർത്ഥം. ശാസ്ത്രം പഠിച്ചത് കൊണ്ട് തന്നെ ആത്മബോധം ഉണ്ടാകത്തില്ല, അത് ഈശ്വരൻ തന്നെ ആത്മബോധത്തെ ഉണ്ടാക്കണം. ശാസ്ത്രം അധ്യയനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാധനം മാത്രം, അത് അതിൽ നിന്നും ആ ബോധം ഉണ്ടാകണം. ആ ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കി തരുന്നത് ഈശ്വരനാണ്. ആ ബോധം കർത്തൃ, നമ്മളത് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അത് കർത്തൃതന്ത്രമല്ല എന്നാണ്. താൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബോധമല്ല, വസ്തുതന്ത്രമാണ്. വസ്തു എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പരമാത്മാവാണ്, ആ പരമാത്മാവിന് അധീനമാണ് ആ ബോധം ഉണ്ടാകുമ്പോൾ. അതുകൊണ്ടാണ് നാരദന് ഇതെല്ലാം അധ്യയനം ചെയ്തിട്ടും ആ ആത്മബോധം ഉണ്ടായി. ഭഗവാൻ ഗീതയിൽ പറയും, മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്തി പരസ്പരം കഥയന്ത മാം നിത്യം തുഷ്യന്തിച രമന്തിച്ച. ഇത് അവസാനത്തെ നിലയല്ല, അതായത് നമ്മളിപ്പോ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ ഒരു രസമാണ്. തുഷ്യന്തിച രമന്തിച്ച, മച്ചിത്ത എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചവൻ, ഭഗവാനിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചവൻ.
2: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: See you, okay.

നിത്യോപാസ്യത എന്ന മന്ത്രത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ്. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത മുഴുവൻ ചോദ്യങ്ങളാണ്, പൂർവപക്ഷമാണ്. ഇത് ഉപാസീത എന്ന് പറയുന്നത് ജ്ഞാനം എന്നുള്ള അർത്ഥമല്ല, ധ്യാനിക്കുക എന്നുള്ള അർത്ഥമാണ് പൂർവപക്ഷി പറയുന്നത്. വിജ്ഞാന ഉപാസന ഒരേ അർത്ഥത്തിലാണ്. അതുകൊണ്ട് അത് അപ്രാപ്തമാണ്, അത് വിധിച്ചിരിക്കുകയാണ്. അതിന് വ്യക്തിയും പറഞ്ഞു, എന്താണ് പുരുഷൻ എന്തെങ്കിലും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കേവലം വസ്തുസ്വരൂപത്തെ കുറിച്ച് പറഞ്ഞാൽ പ്രവൃത്തി നടക്കത്തില്ല. ജുഹയാ ഏജേത എന്നെല്ലാം പറയുന്നത് പോലെ അത് മാത്രമല്ല, വേദത്തിൽ പറയുന്നുണ്ട് ഹവിസ് കയ്യിലെടുത്ത് ദേവതയെ ധ്യാനിക്കാൻ പറയുന്നുണ്ട്. പിന്നെ മന്തവ്യോ നിധിധ്യാസിതവ്യോ എന്നെല്ലാം മാനസിക ക്രിയയെ വിധിക്കുന്നു. അത് മാത്രമല്ല, വൈദിക നിയമം അനുസരിച്ചും വിധിക്ക് ഭാവന അതിൻ്റെ കിം കേന കഥം എന്ന് മൂന്ന് അംശങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആകാംക്ഷ പൂർത്തി വരുന്നത്. ഉപാസീത എന്ന് കേൾക്കുമ്പോൾ അവിടെ ആകാംക്ഷ ഉണ്ടാവും, എന്തിനെ, എന്തുകൊണ്ട്, എങ്ങനെ പറഞ്ഞു. ത്യാഗ ബ്രഹ്മരുചി സമുദ്രം ഉപരത്തി കൂടി ഉപാസിക്കണം. ബാക്കിയുള്ള വാക്കുകളോ ഏകമേവാദ്വിതീയം അതെല്ലാം ഈ ഉപാസനയ്ക്ക് വേണ്ടി അതിൻ്റെ അംശമായിട്ടാണ്. അത് മാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നു വിജ്ഞായ പ്രജ്ഞാം കർവീത. ആദ്യം ശ്രവണത്തിൽ നിന്ന് ജ്ഞാനം നേടണം, അത് കഴിഞ്ഞ് അതിനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കണം. എന്തുകൊണ്ട് ദ്രഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിരുദ്ധ്യാസിതവ്യോ എന്നാ പറഞ്ഞിരിക്കുന്നു. ഇപ്പം ശ്രവണം കൊണ്ട് ജ്ഞാനം ഉണ്ടാകാത്തതുകൊണ്ടാണ് മനന നിരുദ്ധ്യാസനങ്ങളിലൂടെ അതിനെ സാക്ഷാത്കരിക്കണമെന്ന് പറഞ്ഞു. അപ്പം സാക്ഷാത്കാരമാണ് ജ്ഞാനം. ഇന്ന് ആത്മവിഷയം വേദവാക്യ ജനിതം വിജ്ഞാനം. അതുകൊണ്ട് വേദവാക്യത്തിൽ നിന്നും ആത്മവിഷയമായ ജ്ഞാനം ഉണ്ടാകുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ശ്രോതവ്യോ നിരുദ്ധ്യാസിതവ്യോ എന്ന് പറയുമായിരുന്നില്ല. ഇത്രയുമാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. പൂർവപക്ഷം അതിന് സമാനം പറയുന്നു, നിങ്ങൾ പറഞ്ഞ് ശരിയല്ല, ഇത് ശരിയല്ല, ഇത് വിധേയമാണോ? വിധേയം എന്ന് പറയുന്ന ഒരു വിഷയം ഇവിടെ വരുന്നത് വേദവാക്യമായതുകൊണ്ട്, കർമ്മങ്ങളെയും മറ്റും വിധിച്ചിരിക്കുന്നു. അതുപോലെ ഇത് വിധേയമാണെന്നുള്ളത് ശരിയല്ല. എന്തുകൊണ്ട്? അർത്ഥാന്തര ഭാവ. ഇവിടെ അർത്ഥാന്തരമൊന്നുമില്ല വിധിക്കാൻ. അതെന്താണ് അർത്ഥാന്തരം? അത് പറയുന്നു, നിജാത്മീത്യവുപാസിതൈത്യപൂർവവിധി കസ്മാത് ആത്മസ്വരൂപ കഥന അനാത്മ പ്രതിഷേധ വാക്യജനിത വിജ്ഞാന വ്യതിരേകേണ അർത്ഥാന്തരസ്യ കർത്തവ്യസ്യ മാനസസ്യ ബാഹ്യസ്യ വ അഭാവ. വിധി എന്തുകൊണ്ടല്ല? തത്ര ഹി വിധി സാഫന്യ യത്ര വിധി വാക്യ ശ്രവണ മാത്രം ജനിത വിജ്ഞാനം വ്യതിരേകേണ പുരുഷ പ്രവൃത്തർ ഗമ്യതേ യഥാ ദർശപൂർണമാസാഭ്യം സൃഗകാമവിദ്യതൈത്യവുമാകും. നഹി ദർശപൂർണമാസ വിധിവാക്യ ജനിത വിജ്ഞാനമേവ ദർശപൂർണമാസാനുഷ്ഠാനം തച്ചാധികാരാധ്യപേക്ഷാനുഭാവി നേതി നേതിയാത്മപ്രതിപാദക വാക്യജനിത വിജ്ഞാനം വ്യതിരേകീണ ദർശപൂർണമാസാധിപത് പുരുഷവ്യാപാര സംഭൂതി സർവവ്യാപാര ഉപസമഹേതുത്വാ തദ്വാക്യജനിത വിജ്ഞാനസ്യ നഹി ഉദാസീന വിജ്ഞാനം പ്രവൃത്തിജനകം. അബ്രഹ്മാനാത്മവിജ്ഞാന നിവർത്തകത്വ അച്ഛേകമേവ അദ്വിതീയം തത്വം സിദ്ധ്യവും ആദിവാക്യാന്ന് നിവർത്തു പ്രവൃത്തി ഉപബുദ്ധിത വിരോധാ. അർത്ഥാന്തരഭാവം എന്ന് പറയുന്നതിനെ വ്യാഖ്യാനിച്ചാണ് ഇതുപോലെ. വിധിയിൽ എന്തുണ്ട്? ആത്മീയത്യ ഉപാസിത എന്ന് പറയുന്നത് ഒരു അപൂർവ വിധിയല്ല, അത് വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ട്? കസ്മാത് ആത്മസ്വരൂപ കഥന അനാത്മ പ്രതിഷേധ വാക്യജനിത വിജ്ഞാന വ്യതിരേകീണ അർത്ഥാന്തരസ്യ കർത്തവ്യസ്യ മാനസ്യ മാനസസ്യ ബാഹ്യസ്യ. ഇവിടെ നേതി നേതി ആത്മീയവേദം സർവം ബ്രഹ്മീവേദം സർവം തത്വമസി. ഇവിടെ ഒരു സ്ഥലത്തും തന്നെ ഈ ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുകയല്ലാതെ മറ്റൊരു കർത്തവ്യത്തെ അവിടെ വിധിക്കുന്നില്ല. അതുകൊണ്ട് ആത്മസ്വരൂപ കഥന അനാത്മ പ്രതിഷേധ വാക്യജനിത വിജ്ഞാനം, ആ വിജ്ഞാനമാണ് അവിടെ ഉണ്ടാകുന്നത്.
നീ ആത്മസ്വരൂപമാണ് എന്ന ബോധം ഉണ്ടാകുന്നു. ശരി, ഞാൻ ആത്മസ്വരൂപമാണ് അതുകൊണ്ട് ഇന്നത് ചെയ്യണം എന്നൊരു ബോധം അവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ. യാഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അല്ല, യാഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സ്വർഗ കാമനയുണ്ടെങ്കിൽ നീ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യണം തുടങ്ങിയ ജ്ഞാനങ്ങളെല്ലാം അവിടെ ഉണ്ടാകും, അറിവുണ്ടാകും. ഇവിടെ ഒരേ ഒരു ബോധമേ ഉണ്ടാകുന്ന എന്താണ്? താൻ ആത്മസ്വരൂപമാണ്. ശ്രവണത്തിൽ നിന്ന് അതാ ഉണ്ടാകുന്നു. അനാത്മബോധത്തെ നിരാകരിക്കുകയും ചെയ്യുന്നു. നമ്മളിവിടെ പറഞ്ഞത് ആത്മസ്വരൂപ കഥന അനാത്മപ്രതിഷേധ വാക്യം ചെയ്തു. ഈ വാക്യങ്ങളെല്ലാം അതാ ചെയ്യുന്നു. ശ്രുതി അല്ലെങ്കിൽ അദ്വൈത ഉപദേശത്തെ ശ്രവിക്കുമ്പോൾ കേൾക്കുന്ന ഒരാളിനുണ്ടാകുന്ന ബോധം അതാണ്. അവിടെ ഒന്നും തന്നോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. ആത്മബോധത്തെ ഉണ്ടാക്കുന്നു, അനാത്മബോധത്തെ താൻ ദേഹമാണ്, ഇത് തൻ്റെതാണ്, ഇങ്ങനെ വരുന്ന അനാത്മബോധങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള വിജ്ഞാനം വ്യതിരേകേണ, അങ്ങനെ ഒരു ജ്ഞാനമല്ലാതെ കൂടുതലായിട്ട് അർത്ഥാന്തരിച്ച് മറ്റെന്തെങ്കിലും ഒരു കർത്തവ്യം ഇന്നത് ചെയ്യണമെന്ന് മാനസസ്യ ബാഹ്യസ്യ ഭാവം. മാനസമോ ബാഹ്യമോമായിട്ടില്ല, യാഗത്തിന് അങ്ങനെയല്ല, രണ്ടു തരത്തിലുള്ള കർത്തവ്യങ്ങളുണ്ട്, മാനസികവും ബാഹ്യവും. വാചികവുമുണ്ട്, ബാഹ്യമായി ചെയ്യുന്നത് പുറമെ അഗ്നി എല്ലാം ജ്വലിപ്പിച്ചതിന് അതിന് ഭവിച്ചിന് അർപ്പിക്കുന്നു, മാനസികമായിട്ട് മന്ത്രങ്ങളെ ധ്യാനിക്കുന്നു. ഇവിടെ അതൊന്നും പറയുന്നില്ല, നീ ഇന്ന മന്ത്രത്തെ ധ്യാനിക്കുന്നു, ഇന്ന പ്രവൃത്തി ചെയ്യണം, അതിവിടെ പറയുന്നില്ല. അങ്ങനെ എന്നാ മനസ്സ് കേവലം ബോധത്തെ ഉണ്ടാക്കും. ആത്മീയവേദം സർവവും സർവാത്മാവാണ്. അങ്ങനെ ഒരു ബോധത്തെ ഉണ്ടാകും. ഏകമേവ അദ്വിതീയം ബ്രഹ്മേവേദം അമൃതം, ഇങ്ങനെ പരമാത്മ തത്വത്തെ ബോധിപ്പിക്കുന്നു. അങ്ങനെ ബോധിക്കുന്നിടത്ത് ഇങ്ങനെ വിധി ചെയ്യാനല്ലെങ്കിൽ പിന്നെ വിധിച്ചിട്ട് എന്താ കാര്യം? തത്ര ഹി വിധേയ സാഫല്യം എത്ര വിധിവാക്യ ശ്രവണം മാത്ര ജനിത വിജ്ഞാനം വിതരികയാണ് പുരുഷ പ്രവൃത്തർഗമ്യം. വിധി എവിടെയാണോ സാർത്ഥകമാകുന്നത്, വിധിവാക്യം ശ്രവിച്ച് അതിൽ നിന്ന് അറിവുണ്ടായി ആ അറിവിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കാനുണ്ടെങ്കിലേ ആണ് വിധിവാക്യ ശ്രവണ മാത്ര ജനിത വിധിവാക്യത്തിൽ നിന്നും ജ്ഞാനമുണ്ടായി. ഈ പറയുന്നത് പോലെ ആത്മീയവേദം ഏകമേവാദ്യം അങ്ങനെ ഉണ്ടാകും. യജ്ഞേത തുടങ്ങി അവിടെ നിന്ന് അറിവുണ്ടാകുന്ന യാഗത്തെക്കുറിച്ച് അവിടെ ജ്ഞാനം പോരാ, ജ്ഞാനത്തിനപ്പുറം പ്രവൃത്തി വേണം. പുരുഷപ്രവൃത്തർ ഗമ്യതി, അവിടെ പുരുഷപ്രവൃത്തിയുണ്ട്. പിന്നെ അയാൾ എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം ധനത്തെ സഞ്ചയിക്കുന്നു, ഒരുപാട് സഞ്ചയിച്ച് പിന്നീട് അവിടെ യാഗം അനുഷ്ഠിക്കുന്നു.

ദർശപൂർണമാസാഭ്യ സർവകാമജൈത്യവ മാധവ് യാഗത്തെക്കുറിച്ച് ജയിത ദർശപൂർണമാസ യാഗങ്ങൾ ചെയ്യണമെന്ന് പറയുന്നിടത്ത് നഹി ദർശപൂർണമാസം വിധിവാക്യജനിത വിജ്ഞാനമേവ ദർശപൂർണമാസാനുഷ്ഠാനം. അവിടെ കേവലം വിജ്ഞാനം, അതുകൊണ്ട് അനുഷ്ഠാനം പൂർണ്ണമാകുന്നില്ല. യാഗത്തെക്കുറിച്ച് അറിഞ്ഞു ഒന്നും പ്രവർത്തിക്കുന്നില്ല, അത് യാഗമാകുന്നില്ല. ആണ് ദർശപൂർണമാസ വിധിവാക്യജനിത വിജ്ഞാനമേവ ദർശപൂർണമാസം അധികാരിയുടെ അപേക്ഷ അനുഭാവി. അവിടെ എന്ത് വേണം? അവിടെ അധികാരി വേണം, പിന്നെ വിത്തം വേണം, ഏറ്റത്തിലുള്ള ഉപകരണങ്ങൾ വേണം, ഇരിപ്പിക്കുക തുടങ്ങിയവ വേണം. ഒരുപാട് കാര്യങ്ങൾ അത് അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അത് പറഞ്ഞിരിക്കുന്നു. ഇവിടെ അതല്ല, ഇവിടെ കേവലം ആ തത്വത്തെ ബോധിപ്പിക്കുന്നു. ഇനി അതാണ് മറ്റൊരു കർത്തവ്യത്തെയും ബോധിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ഇത് വിധിയല്ല. അതാണ് എന്നത്തു നേതി നേതി ഇത്യാദ്ധ്യാത്മ പ്രതിപാദക വാക്യജനിത വിജ്ഞാന വ്യതിരേകരണ ദർശപൂർണ മാസാധിപത് പുരുഷ വ്യാപാര സംഭൂതി. ഇവിടെ എന്താണ് നേതി നേതി? അല്ല അല്ല, അവിടെ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് നീതി ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യുന്നു? ആ കർത്തൃത്വത്തെ നിഷേധിക്കുകയാണ്. ചെയ്യരുതെന്ന് ആവശ്യപ്പെടുകയല്ല, കർത്തൃത്വത്തെ തന്നെ നിഷേധിക്കും. താൻ ചെയ്യുന്നവനാണ്, താൻ അതിന്റെ ഫലത്തെ അനുഭവിക്കുന്നവനാണെന്നുള്ള വിചാരങ്ങളെ തന്നെ നിഷേധിക്കുന്നു. പിന്നെ എവിടെയാ ചെയ്യുന്നത്? പിന്നെ എന്താ ചെയ്യാനുള്ളത്? അതാണ് നേതി നേതി ഇത്യാദി ആത്മപ്രതിപാദ വാക്യജനിത വിജ്ഞാനം വ്യതിരേകേണ ദർശപൂർണമാസാധിപത് ആ യാഗത്തെ പോലെ പുരുഷ വ്യാപാരം എന്ന സംഭവം ഇവിടെ പുരുഷ പ്രവൃത്തി സംഭവിക്കത്തില്ല. കർത്തൃത്വത്തെ തന്നെ നിഷേധിച്ചിട്ട് അജ്ഞാനം കൊണ്ട് താൻ കർത്താവാണ് എന്ത് ചെയ്യുന്ന എന്ന് കരുതി ചെയ്യുന്ന പ്രവൃത്തി, അതിന് മൂലകാരണമായിരിക്കുന്ന ആ കർത്തൃത്വത്തെ നിഷേധിച്ച് നീ അങ്ങനെ ചെയ്യുന്നവനല്ല, ചെയ്യേണ്ടവനല്ല, നിന്നിൽ അങ്ങനെ ഒരു ധർമ്മമില്ല എന്ന് പറഞ്ഞു എങ്ങനെ ചെയ്യുന്നത്? എന്ത് ചെയ്യണം? ശാരീരികമോ മാനസികവുമായ പ്രവൃത്തികൾക്ക് അത് ഒരു പ്രേരണ കൊടുക്കുന്നില്ല. മനസ്സത് നേതി നേതി സർവത്തെ നിഷേധിക്കുകയാണ്. സർവവ്യാപാര ഉപശമഹേതുത്വ വാക്യജനിത വിജ്ഞാന വാക്യജനിതമായ വിജ്ഞാനം അത് കർത്തൃത്വത്തെ തന്നെ നിഷേധിക്കുന്നുണ്ട്. സർവപ്രവൃത്തികളുടെയും അവസാനത്തെയാണ് അത് കാണിക്കുന്നത്. നഹി ഉദാസീന വിജ്ഞാനം പ്രവൃത്തിജനകം, ആ ഉദാസീനതയെ ബോധിപ്പിക്കുന്ന വിജ്ഞാനം. പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി, അതാണ് ഉദാസീന വിജ്ഞാനം. ഇത് രണ്ടും അല്ലാതെ ഉദാസീനമായ ഉദാസീന ഉദാസീനോ ഗുണേറിയോന വിചാരിത എന്ന് പറഞ്ഞ തരത്തിൽ ആ ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ നീ അതാണെന്ന് ബോധിപ്പിക്കുകയും താൻ അതാണെന്ന് ബോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ എങ്ങനെ പ്രവൃത്തി ഉണ്ടാകും? ഉപാസന എന്ന് പറയുന്ന പ്രവൃത്തി അവിടെ സംഭവിക്കത്തില്ല. തന്നിൽ അതില്ലല്ലോ, തന്നിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നിലനിൽക്കുന്നില്ല. അബ്രഹ്മ അനാത്മ വിജ്ഞാന നിവർത്തകത്വ താൻ ആ തത്വമല്ല, താൻ ഈ ശരീരമാണ്. താൻ അബ്രഹ്മ അനാത്മ വിജ്ഞാനം, ഈ വിജ്ഞാനത്തെ ഇവിടെ ഇല്ലാതാക്കുകയാണ്. കർത്തൃത്വ ബുദ്ധിയെ നശിപ്പിക്കുകയാണ്. താൻ ചെയ്യുന്നവനാണ്, തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ദേഹാഭിമാനത്തോടുകൂടിയുള്ള ഈ ചിന്ത ഇതിനെ നിരാകരിക്കുകയാണ്. അതാണ് ആത്മബോധം. ഇത് രണ്ടും കൂടെ ഇരിക്കില്ല. പറഞ്ഞതിന് മുമ്പ് അത് ഇരുളും വെളിച്ചും മുമ്പ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇരുളിലാണ് ഈ പ്രവൃത്തികളെല്ലാം നടക്കുന്നത്. ധ്യാനവും ബാഹ്യമായ കർമ്മങ്ങളും എല്ലാം ഇരുളിലാണ്, അജ്ഞാനത്തിലിരുന്നുകൊണ്ടാണ്. ഇവിടെ കർമ്മശൂന്യതയാണ്, അസംഗ ഉദാസീനതയാണ് ബോധിപ്പിക്കുന്നത്. അവിടെ പിന്നീട് എങ്ങനെ അതുകൊണ്ട് കർമ്മം ഉണ്ടാകും? ആ ജ്ഞാനം കൊണ്ട് കർമ്മം ഉണ്ടാകത്തില്ല. ഏകമേവ അദ്വിതീയം തത്വമസി ഇത്യവുമാതി വാക്യാനാം, ഈ വാക്യങ്ങളെല്ലാം ആ കർമ്മരഹിതമായ സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. അത് ബോധിച്ച ഒരുവന് പിന്നീട് എന്താണ് കർത്തവ്യമായിട്ടുള്ളത്? കർത്തവ്യത്തെ ബുദ്ധി നശിച്ചില്ലേ? ബോധിക്കാത്തവർക്ക് കർത്തവ്യം കാണും, അതിവിടെ പറയുന്നില്ല. ഈ വാക്യങ്ങളിൽ നിന്ന് സ്വസ്വരൂപത്തെ ബോധിച്ചവന് ഇല്ല, അതാ പറയുന്നത്. നജത്ത നിവൃത്തവും പ്രവൃത്തി രൂപത്തിരി വിരോധ. അതുകൊണ്ട് ഈ അബ്രഹ്മജ്ഞാനം അനാത്മവിജ്ഞാനം ദേഹബുദ്ധി കർത്തൃത്വ ബുദ്ധി കർമ്മത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനം ഉൾപ്പെടെയുള്ളത് അഹന്ത തുടങ്ങിയവയെല്ലാം നിവർത്തിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തി രൂപത്തിൽ ഒരു തരത്തിലുള്ള പ്രവൃത്തി അവിടെ സംഭവിക്കത്തില്ല. അവിടെ അതാണ് ജ്ഞാനത്തിന്റെ പ്രയോജനം. വിരോധാദി രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്.

0: അജ്ഞാനം കൊണ്ട് പ്രവൃത്തി, തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു, പിന്നെ ഇവിടെ പ്രവൃത്തി വരും. കാരണം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാര്യം തന്നെ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നു, വാക്യജനിത വിജ്ഞാനം മാത്ര ബ്രഹ്മ അബ്രഹ്മ അനാത്മജ്ഞാനം എന്ന് ഇവിടെ തിരിച്ചിരിക്കും. പറയുന്നു, വാക്യജനിത വിജ്ഞാനം മാത്ര, കേവലം ഉപനിഷത്തെ ശ്രവിക്കുക, തത്വശ്രവിക്കുക, അതുകൊണ്ട് മാത്രം ഉടനെ അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു. എങ്ങനെ? തത്വമസി, നേതി നേതി, ആത്മീയവേദം തുടങ്ങി ഈ വാക്യങ്ങൾ ശ്രവിക്കുന്നു, ജ്ഞാനം ഉണ്ടാകുന്നു. അതുകൊണ്ട് മാത്രം എന്നുവെച്ചാൽ ഉപാസനയില്ലാതെ നമ്മൾ പറയാറല്ലോ, നമ്മൾ സാധനം പറയാം, ഇത് കേട്ടാൽ പോലെ ധ്യാനിക്കണം, പുസ്തകം വായിച്ചാൽ പോലെ ജപിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ. വാക്യജനിത വിജ്ഞാനം മാത്ര അനാത്മ അജ്ഞാ അബ്രഹ്മ അനാത്മവിജ്ഞാനം എന്ന് പറഞ്ഞു. ഈ മറ്റ് ഈ ജ്ഞാനങ്ങൾ, ഞാൻ ദേഹമാണ്, ഈ ദേഹാഭിമാനം, ഈ മമത, ഈ ആസക്തി, ഈ വരുന്ന ജ്ഞാനങ്ങൾ, ഈ പറയുന്ന അജ്ഞാന മൂലകമായി വരുന്ന ഈ വിജ്ഞാനങ്ങൾ നിവർത്തിക്കുന്ന എങ്ങനെ? നിവർത്തി ഇതൊന്നും ഇല്ലാതാകത്തില്ല, സ്വാനുഭവമാണ്. വേദാന്തം ശ്രവിക്കുന്നുണ്ട്, ആത്മാവാണെന്ന് അറിയുന്നുമുണ്ട്, പക്ഷെ ഇതൊന്നും പോകുന്നില്ല. അതുകൊണ്ട് വാക്യജനിത വിജ്ഞാനം മാത്ര, ഇതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ജ്ഞാനം പോരാ, പിന്നീട് ധ്യാനിച്ച് ആത്മാവിനെ സാക്ഷാത്കരിക്കും. സാക്ഷാത്കരിച്ചാലേ പോകല്ല, വെറും ജ്ഞാനം കൊണ്ട് എന്താണ് അബ്രഹ്മ അനാത്മ വിജ്ഞാന നിവൃത്തി അത് സംഭവിക്കത്തില്ല എന്നാണ് വീണ്ടും പറയുന്നത്. സ്വഭാവമായിട്ടും നമ്മളെല്ലാം പറയുന്ന കാര്യം, എത്ര കാലം കൊണ്ട് ഇത് കേൾക്കുന്നു, എന്തെങ്കിലും നിവർത്തിച്ചോ? ഇല്ല. പിന്നെ ഭാഷ്യകാരൻ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, വാക്യജനിത വിജ്ഞാനം മാത്രം കൊണ്ടല്ല നിവർത്തിക്കുന്നു. അതിന് സമാനം പറയുന്നു, നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഭാഷ്യകാരൻ പറയുന്നു, ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നില്ല, എന്താ പറയുന്നത്? തത്വമസി, നേതി നേതി, ആത്മീയവേദം, ഏകമേവാദ്ധിതിയും, ബ്രഹ്മീവേദം, അമൃതം, നാന്യ അതോ അസ്ഥി ദൃഷ്ടൃ തദേവ ബ്രഹ്മത്വം വിദ്ധി ഇത്യാദി വാക്യാനാം തദ്വാദിത്വ. ഈ വാക്യങ്ങൾ എന്താ ബോധിപ്പിക്കുന്നത്? ഇതെല്ലാം അബ്രഹ്മ അനാത്മ വിജ്ഞാന നിവൃത്തിക്കുള്ളതാണ് ഈ വാക്യങ്ങളെല്ലാം. വാക്യങ്ങളെല്ലാം അതാണ് പറയുന്നത്. ശരി, ഈ വാക്യങ്ങൾ വേറെ എന്തെങ്കിലുമാണ് ബോധിപ്പിച്ചതെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഈ വാക്യങ്ങളെല്ലാം ബോധിപ്പിക്കുന്നത് ഈ ധർമ്മരഹിതമായ സ്വസ്വരൂപത്തെയാണ്. ആ വാക്യങ്ങളത് ബോധിപ്പിച്ച് അതിൽ നിന്നുണ്ടാകുന്ന വിജ്ഞാനം കൊണ്ടത് പോകാതിരിക്കുന്ന എങ്ങനെ? അത് പോയല്ലേ പറ്റൂ? പറയുന്നതല്ല എന്നാണ് പൂർവപക്ഷിയെ സംബന്ധിക്കുന്നത്. അങ്ങനെ ഈ വേദാന്തം കേട്ടതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ല. എത്ര കാലം കൊണ്ട് കേൾക്കുന്നു, ഒന്നും പരിഹരിച്ചിട്ടില്ല. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ദൃഷ്ടവ്യ വിധേഹി വിഷയസമർപ്പകാണി ഏതാണ് ഇത് ചെയ്ത് പറയുന്നു? ഇവിടെ പറയുന്നത് ധ്യാനിക്കാനുള്ള വിഷയങ്ങളെ കുറിച്ച് പറയുകയാണ്. ആത്മീയവേദം, തത്വമസി, ദൃഷ്ടവ്യ വിധി എന്താണോ, ആത്മാവാ ഹരി ശ്രോതവ്യ മന്ദവ്യ ആത്മാവാരെ ദൃഷ്ടവ്യം എന്നെല്ലാം പറയുന്നു. ദൃഷ്ടവ്യവിധി ദർശിക്കണം, എങ്ങനെ? ധ്യാനിക്കണം. ധ്യാനിച്ചതിനെ ദർശിക്കണം, അതിനുള്ള ദൃഷ്ടവിധിയുടെ വിഷയം എന്തിനെ ധ്യാനിക്കണം? അവിടെ പറഞ്ഞു തത്വമസി, നേരി നേരി, അങ്ങനെ നീ ധ്യാനിക്കുക, ആത്മീയവേദം ഒന്ന് ധ്യാനിക്കുക, അതിനൊരു വിഷയം വേണ്ടേ? നിധ്യാസിതവ്യ, നീ ഉപാസിക്കണമെന്ന് പറഞ്ഞു, എന്താ ഉപാസിക്കേണ്ടത്? എന്തിനെങ്കിലും ഉപാസിച്ചാൽ മതി. അവിടെ പറയുന്നു ബ്രഹ്മവേദം അമൃതം എന്ന് ഉപാസിക്കുക, അത് വിധിയാണ്. അപ്പൊ ആ ദൃഷ്ടവ്യ വിധിക്കുള്ള വിഷയ സമർപ്പകമാണ് ഏതാണ് പറയും എന്താണോ നിങ്ങൾ തത്വത്തെ ശ്രവിക്കുക, അപ്പോൾ ഇന്നതാണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഏകാന്തത്തിൽ പോയിരുന്ന് ഇതിനെ ധ്യാനിക്കുക, അപ്പം നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാവും. അതുപോലെയാണ് ദൃഷ്ടവ്യ വിധിക്ക് വിഷയത്തെ സമർപ്പിക്കുകയാണ്, വിഷയത്തെ കൊടുക്കുകയാണ്, ഇതല്ല ഉപാസനയ്ക്കുള്ള വിഷയത്തെ കാണിച്ചു കൊടുക്കുകയാണ്. ഇന്നതിനെ ഉപാസിക്കൂ, അല്ലാതെ ഇത് ഇതിൻ്റെ അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. ശരിയല്ല, വീണ്ടും മനസ്സിലാകുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് ശ്രവണത്തെക്കുറിച്ച് തന്നെയാണ്, ധ്യാനത്തെക്കുറിച്ചോ ഉപാസനയെക്കുറിച്ചോ അല്ല. ശ്രവണം ആ വാസ്തവ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു. അത് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് ജ്ഞാനം. ഇനി രണ്ടാമതൊരു ജ്ഞാനമില്ല. ധ്യാനിച്ചിട്ടുണ്ടാകുന്ന സാക്ഷാത്കാരം അങ്ങനെ ഒന്നില്ല. ശ്രവിക്കുമ്പോണ്ടായ ജ്ഞാനം തന്നെ. എന്താണ് അർത്ഥാന്തരാഭാവാദി ചിത്വോത്രമേ. നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയാണോ യജേത എന്ന് കേൾക്കുമ്പോൾ യാഗം ചെയ്യണമെന്ന് ജ്ഞാനം ഉണ്ടാകുന്നത്, അതുപോലെ ഇവിടെ ആത്മീയവേദം ബ്രഹ്മീയവേദം എന്ന് കേൾക്കുമ്പോൾ ആ ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകുന്നു, അറിവുണ്ടാകുന്നു. അവിടെ ഇനി ഒന്ന് ചെയ്യണമെന്നുള്ള അർത്ഥാന്തരം ഇതേക്കുറിച്ച് പറയുന്നില്ല. ഇനി ഇതുകൂടി ചെയ്യുമെന്ന് പറയുന്നില്ല. അവിടെ ഒരിടത്തും തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയുന്നുണ്ട്? അത് മുമ്പ് പറഞ്ഞ കാര്യമാണ്. വീണ്ടും നിങ്ങൾ അതേ ആവർത്തിക്കുന്നു. എന്തുകൊണ്ട് പറഞ്ഞത് മനസ്സിലാക്കാത്തുണ്ട്? ശ്രവണത്തിൽ നിന്ന് തന്നെ ജ്ഞാനം ഉണ്ടാകുന്നു. അത് ഒന്നുകൂടി ഇനി വ്യക്തമായി പറഞ്ഞുതരാം. എന്താണോ ആത്മവസ്തുസ്വരൂപ സമർപ്പകീരേവ വാക്യേഹി തത്വമസി ഇത്യാദിഭി ശ്രവണകാലേ ഏവ. അതാണ് സാമാന്യ സംസ്കൃതം അറിയാമെന്നുള്ളവർക്കെല്ലാം മനസ്സിലാവും. ശ്രവണകാലേ ഏവ, ശ്രവിക്കുന്ന സമയത്ത് തന്നെ. അല്ല, ശ്രവിച്ചതിന് ശേഷം. രാവിലെ ഇരുന്ന് ശ്രവിച്ചു, വൈകുന്നേരം ഉപാസന, അങ്ങനെ അപ്പോ സാക്ഷാത്കാരം, അപ്പോ ജ്ഞാനം, അങ്ങനെ ശ്രവണ സമയം എപ്പോഴാണോ അപ്പൊ തന്നെ. തത്വമസിയിൽ നിന്ന് ശ്രവിക്കുന്ന സമയം തന്നെ. അതാണ് ആത്മവസ്തു സ്വരൂപ സമർപ്പയക്ക്. എന്തെങ്കിലും ശ്രവിച്ചാൽ പോലും ആത്മവസ്തു സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു. ഇങ്ങനെ തത്വമസി, ആത്മീയവേദം, നീതിനീതി, ഏകമേവാദ്യതി, ഇതൊക്കെ ആത്മ വസ്തു സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന വാക്യങ്ങളാണ്. വാക്യേഹി എന്താണ് തത്വമസി ഇത്യാദിഭി, ഈ വാക്യങ്ങൾ കൊണ്ട് ശ്രവണകാലേ ഏവ, യാതൊരു സംശയത്തിനുള്ള കൊടുക്കുക, അസന്നിഗ്ധമായി പറയണം. ഇത് ശ്രവിക്കുന്ന സമയത്ത് തന്നെ തദ്ദർശന സ്വീകൃതത്വം, അപ്പോൾ തന്നെ സാക്ഷാത്കാരം സംഭവിച്ചു. തദ്ദർശനസ്യ അജ്ഞാനം അല്ലെങ്കിൽ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഇത് ശ്രവിക്കുന്ന വേളയിൽ തന്നെ സംഭവിച്ചു എന്നാണ്. കൃതത്വ അതുകൊണ്ട് ദൃഷ്ടവ്യ വിദേഹേ ദൃഷ്ടവ്യ നിധിധ്യാസിതവ്യ എന്നെല്ലാം പറയുന്നത് കൊണ്ട് ന അനുഷ്ഠാനാന്തരം കർത്തവ്യം, മറ്റൊന്ന് ചെയ്യാൻ അവിടെ കർത്തവ്യമായിട്ടില്ല. ഇങ്ങനെയുള്ള വാക്യങ്ങളുണ്ട്. മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞത് വിധികളല്ല, ഇതൊക്കെ വിധി ഛായയാണ്, വിധി പോലെ തോന്നും. എന്തുകൊണ്ട്? ഇത് സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു, വാക്യങ്ങളോട് ചേർന്ന് വരുന്നതാണ്. അകർത്താവായ ആത്മാവിനെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളോട് ചേർന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഇതിന് വിധിയെന്ന് പറയാൻ പറ്റില്ല. വിധിക്കുന്നതിന് വേണ്ട ഒന്നിനെ അവിടെ ഇത് വെളിപ്പെടുത്തുന്നില്ല, മറിച്ച് വിധിക്കുന്നതിന് എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ള കർത്തൃത്വാദികൾ അതിനെ നിഷേധിക്കുകയാണ്. അതുകൊണ്ട് തത്വമസി ഇത്യാദിഭി, തത്വമസി തുടങ്ങിയ വാക്യങ്ങളുടെ ശ്രവണകാലെ ഏവ, ആ ശ്രവിക്കുന്ന സമയത്ത് തന്നെ. ആ കാലത്ത് പ്രത്യേകം എടുത്ത് പറയുകയാണ്. തദ്ദർശന സ്വീകൃതത്വം സാക്ഷാത്കാരം കൃതം എന്ന് വെച്ചാൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ്. ദൃഷ്ടവിധിയിൽ നാം അനുഷ്ഠാനാന്തരം കർത്തവ്യം. അതുകൊണ്ട് ദൃഷ്ടവ്യ നിധിധ്യാസിതവ്യ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഉപാസന അല്ലെങ്കിൽ ധ്യാനം കർത്തവ്യമായി വിധിക്കുന്നില്ല. ഇതി ഉക്തോത്തരം, അതാണ് നേരത്തെ പറഞ്ഞു. ഉക്തോത്തരം സമാധാനം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. തത്വമസി എന്ന് ശ്രവിക്കുന്ന സമയത്ത് ശ്രവണ സമകാലേ ഏവ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ശ്രവിക്കുന്ന സമയത്ത് തന്നെ ദർശനം, ആത്മദർശനം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ആത്മദർശനം ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മദർശനം സംഭവിച്ചോ ഇല്ലയോ എന്ന് സംശയം വരാൻ വഴിയില്ല. ആ ദർശനം സംഭവിച്ച എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ ഞാൻ പുസ്തകമാണെന്നറിഞ്ഞാൽ ഇത് പുസ്തകമാണോ അല്ലയോ എന്നൊരു സംശയം വരത്തില്ല. വസ്തു എങ്ങനെയോ അതിനെ അതുപോലെ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ശ്രവണം പലതവണ കഴിഞ്ഞ് വീണ്ടും സംശയം. ഇവന് ശ്രവണകാലെ ഏവ തദ്ദർശനസ്യ കൃതത്വം എന്ന് പറയുന്നതിന്റെ താല്പര്യം. ഇവിടെ ശ്രവണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വേദാധ്യയനം ചെയ്ത് വേദോക്തമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് കാമ്യനിഷിദ്ധങ്ങളൊക്കെ ഒഴിവാക്കി കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി അനുഷ്ഠിച്ച് അന്ധകരണത്തിൽ അതിൻ്റെതായ യോഗ്യതകളെല്ലാം സമ്പാദിച്ച് ആത്മജിജ്ഞാസയുണ്ടായി. എപ്പോഴാണ് താൻ ആരാണ് എന്നിങ്ങനെ ആത്മജിജ്ഞാസയുണ്ടായി. ഒരാൾ ഈ ശ്രവണത്തിന് തയ്യാറാകുന്നു. പറഞ്ഞല്ലോ, പദപദാർത്ഥ സംഗതിയെല്ലാം ഉള്ള ഒരാൾ, യോഗ്യതകളെല്ലാം ഒരാൾ ഈ ഇതിനെ ശ്രവിച്ചു കഴിഞ്ഞാൽ ആ ശ്രവണകാലത്തിൽ തന്നെ വിജ്ഞാനം ഉണ്ടാകുന്നു. ഇപ്പോൾ ഒരാൾ ശ്രവിക്കുന്നു, അയാൾക്കങ്ങനെ സംശയരഹിതമായി ഈ ജ്ഞാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ശ്രവണം സംഭവിച്ചിട്ടില്ല എന്ന്. വിധിവത് ശ്രവണം സംഭവിച്ചിട്ടില്ല. രണ്ടു തരത്തിലും വരാം, ശ്രവിക്കുന്നവനും ശ്രവിപ്പിക്കുന്നവനും യോഗ്യത വേണം. എന്താണ് തത്വമസി ഉപദേശിക്കുന്നത് എന്നുള്ളത് സ്വയം ഗ്രഹിക്കാതെ ഒരാൾ, അത് സദാത്മേകത്വത്തെയാണ് ബോധിപ്പിക്കുന്നതെന്ന് ഗ്രഹിക്കാതെ ഒരാൾ പറയുകയാണെങ്കിൽ കേൾക്കുന്നവനും വിശേഷിച്ചൊന്നും സംഭവിക്കത്തില്ല.
1: ഓം നമശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om. Indra Shivaja Vilasa Bhai Jagat Samhara.

ശ്രീരാമഭക്ഷത് സദ്യോമഹി ദൂത്യാഹം ചരണ്യ ഈദന്ത ഏകം പരഭൂത ഏകം തൃതീയേണ ജ്യോതിഷാ സംവിശസ്വ.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: Guru Parampara Smarichukondu Brahma Sutra Sangra Vashyam Chavarka Sutra. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് തത്വജ്ഞാന പ്രാപ്തിക്ക് ശേഷം സാധനകൾ ഒന്നും നിർദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ബ്രഹ്മം ജ്ഞാനത്തിന്റെ അംഗമായിട്ടുള്ള ശ്രുതിയിൽ ഉപദേശിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് ശ്രുതി നമ്മളെ ഉപദേശിച്ചു. അപിച്ച ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി ക്ഷീയം ദേവരാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടി പരാവരി ആനന്ദം ബ്രഹ്മണോ വിദ്വാന്ന വിഭേദി ഉപസ്ഥനം അഭയമായി ജനക പ്രാപ്തവസി തത് ആത്മാനമേവ ആ വേദ അഹം ബ്രഹ്മാസ്മീതി തസ്മാത് തത്സർവം അഭവത് തത്ര കോമോഹ കശോക ഏകത്വമനുവശ്യത നിത്യവുമാദ്യ ശ്രുതിയോ ബ്രഹ്മവിദ്യാനന്തരമോ മോക്ഷം ദർശയന്തിയോ മധ്യ കാര്യാന്തരം വാരയന്തിയോ എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മവിദ്യയും മോക്ഷവും വിദ്യാപ്രാപ്തി മോക്ഷം ഇതിനിടയ്ക്ക് മറ്റൊന്നുമില്ല. എന്തുകൊണ്ട് തസ്മിൻ ദൃഷ്ടി ആണ് നമ്മൾ ചർച്ച ചെയ്ത് ആ പരമാത്മ സാക്ഷാത്കാരത്തിൽ പരാവര രൂപത്തിലിരിക്കുന്ന കാര്യകാരണ രൂപത്തിൽ, അതായത് നമ്മൾ ഈ വ്യവഹാരകാലത്ത് നമ്മൾ ഈ കാണുന്ന സമയത്ത് കാര്യമായ രൂപത്തിലും കാരണമായ രൂപത്തിലിരിക്കുന്നു. അല്ലെങ്കിൽ ഈശ്വരനായും പരമാത്മാവായും പിന്നീട് ഈശ്വര സൃഷ്ടമായിരിക്കുന്നതുമായിരിക്കുന്ന ഇത് ആ പരമാത്മ വസ്തു അതിനെ സാക്ഷാത്കരിച്ചാൽ പക്ഷെ കർമാണി ക്ഷീയന്തി അവന്റെ സർവകർമ്മങ്ങളും നശിക്കുന്നു, പിന്നീട് കർമ്മമൊന്നും ശേഷിക്കുന്നില്ല. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ എന്ന വിധേരി കുതസ്ഥന എന്ന് തൈത്തിരീയത്തിൽ പറയുന്നു. ബ്രഹ്മണ ആനന്ദം വിദ്വാൻ, ആ ബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെ അറിയുന്നവൻ, ആനന്ദം ബ്രഹ്മസ്വരൂപമാണ് അതിനെ അറിയുന്നവൻ. കുതസ്ഥന ന വിഭേദി, കുതസ്ഥന ഒന്നിനെയും ന വിഭേദി ഭയക്കുന്നില്ല, ഒന്ന് ഭയമില്ല. വിദ്വാൻ അറിയുന്നവൻ, അപ്പൊ ഭയത്തെ നിരാകരിക്കുന്നത് അറിവാണ്. വിദ്വാൻ എന്ന് പറഞ്ഞാൽ അറിയുന്ന അറിവുള്ളവൻ. എന്തറിവാണ്? ബ്രഹ്മത്തിന്റെ ആനന്ദത്തെ, ആനന്ദസ്വരൂപമായ ബ്രഹ്മത്തെ അറിയുന്നു. അവൻ കുതസ്ഥനന വിഭേദി, ഒന്നിനെയും ഭയക്കുന്നില്ല. അങ്ങനെ ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് ദ്വിതീയാദ്വൈ ഭയം ഭവതി എന്നും പറയും ശ്രുതിയിൽ. രണ്ട് എന്നുള്ള ബോധമാണ് ഭയത്തെ ഉണ്ടാകുന്നത്. ഏകത്വ ബോധം ഭയത്തെ നശിപ്പിക്കുന്നു. കാരണം അന്യനില്ല, ഭയക്കുന്നത് ഇപ്പോഴും അന്യനെയാണ്. അന്യനില്ലാത്തവരും പിന്നെ ആരെന്തിനെ ഭയക്കും? ഭയക്കത്തില്ല. ബൃഹദാരണ്യത്തിൽ തന്നെ ജനകൻ യാജ്ഞവൽക്കൻ ഉപദേശിക്കുന്നു, അഭയം വൈ ജനക പ്രാപ്തവസി, അല്ലയോ ജനക നീ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു. ഈ തത്വജ്ഞാനത്തിലൂടെ ആത്മബോധത്തിലൂടെ നീ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെയും ഭയത്തെ നിഷേധിക്കുന്നു. ദ്വൈത ബോധം ഉള്ളിടത്തോളം കാലം ഭയമുള്ളു. കാരണം തന്റെ നാശത്തെ കുറിച്ചുള്ള ആശങ്ക അതാണ് ഭയത്തെ ഉണ്ടാക്കുന്നത്. ഇത് സർവവും ആത്മാവായി തീർന്നവൻ, താൻ പ്രത്യേകമായ തന്റേതായ ഒരു വ്യക്തിത്വം പ്രത്യേകിച്ച് ശേഷിക്കുന്നില്ല, പിന്നെ തന്റെ നാശത്തെ ഭയപ്പെടുന്നില്ല, അതുകൊണ്ട് അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആത്മവിദ്യയെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ആത്മവിദ്യ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. ആത്മവിദ്യ എന്ന് പറയുന്നത് സർവ അഭയപ്രദ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. സർവർക്കും അഭയം നൽകുന്നതാണ്. അത് ഒരു തരത്തിലും നമുക്ക് ദോഷത്തെ ചെയ്യത്തില്ല. അത് അതിന് ഭയക്കേണ്ട കാര്യമില്ല എന്നാണ്. തത് ആത്മാനമേവ അവേദ അഹം ബ്രഹ്മ അസ്മീതി തസ്മാത് തത് സർവം അഭവത്. തത് ആ പരബ്രഹ്മത്തെ ആത്മാനം ഏവ അവേദ, താനായിട്ട് തന്നെ അറിഞ്ഞു, തന്നെ തന്നെ ആ പരബ്രഹ്മമായിട്ട് അറിഞ്ഞു, അല്ലെങ്കിൽ ആ പരബ്രഹ്മത്തെ താനായിട്ട് തന്നെ അറിഞ്ഞു എന്നാണ്. തത് ആത്മാനം ഏവ അവേദ, തദ്ന്ന് പറയുന്ന ബ്രഹ്മത്തെ സൂചിപ്പിക്കാനാണ്. ആ തന്നെ തന്നെ അറിഞ്ഞു, ആ പരബ്രഹ്മത്തെ താനായിട്ട് തന്നെ അറിഞ്ഞു. എങ്ങനെ? അഹം ബ്രഹ്മ അസ്മീതി, താനാ പരമാത്മാവാണ് എന്നറിഞ്ഞു. തസ്മാത് ആ അറിവുകൊണ്ട് എന്തുണ്ടായി? തത് സർവം അഭവത്, സർവം തത് അഭവത്, സർവവും അത് തന്നെയായി തീർന്നു എന്നാണ്. സർവാത്മഭാവത്തെ സൂചിപ്പിക്കുകയാണ്. സർവവും അത് തന്നെയായി തീർന്നു. ആ പരിപൂർണമായിരിക്കുന്ന സച്ചിദാനന്ദ വസ്തു തന്നെയാണ് നാമരൂപമായി ജഗത് രൂപത്തിൽ അറിയപ്പെടുന്നത് എന്നറിഞ്ഞു. സർവത്യ പരമാത്മാവായിട്ട് തന്നെ കണ്ടു എന്നാണ്. അതും സർവാത്മഭാവത്തെ കാണിക്കുകയാണ്.
2: തത്രകോ മോഹ കശോക ഏകത്വം അനുപശ്യത. ആ ഏകത്വത്തെ കാണുന്നവന് കോ മോഹ കശോക, മോഹം എവിടെ? അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രമാദവും അവിവേകവും സംഭവിക്കുന്നില്ല. കശോക, ദുഃഖവും സംഭവിക്കുന്നില്ല. ദുഃഖത്തിന് കാരണം അവിവേകമാണ്, അതുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ദുഃഖം ഉണ്ടാകുന്നില്ല. ആ ഏകത്വത്തെ കാണുന്നവന്, പരമാത്മാവിനെ സാക്ഷാത്കരിച്ചിരിക്കുന്നവന് എന്നും പറയുന്നു. നിത്യവമാദ്യാശ്രിതയോ, ഈ ഇതെല്ലാം ഇനിയും ഉണ്ട് ധാരാളം ശ്രുതികൾ. ഈ ശ്രുതികളെല്ലാം എന്ത് ചെയ്യുന്നു? ബ്രഹ്മവിദ്യാനന്തരം മോക്ഷം ദർശയന്തിയോ, ബ്രഹ്മവിദ്യ തുടർന്ന് മോക്ഷം, വിദ്യാപ്രാപ്തി. വിദ്യ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ആ അനുഭവത്തെയാണ്, അനുഭൂതിയാണ്. ആ അനുഭൂതിയും ഈ പറയുന്നതായ സർവാത്മഭാവം, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അനുഭവം, ഇതാണ് ഇവിടുത്തെ വിദ്യ. ഇതിനാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. ഈ ബ്രഹ്മവിദ്യക്ക് ശേഷം മോക്ഷം പ്രതിപാദയന്തിയോ, ആ ബ്രഹ്മവിദ്യ മോക്ഷത്തിന് കാരണമാണ്, മോക്ഷത്തെ പ്രതിപാദനം ചെയ്യുന്നു. ബ്രഹ്മവിദ്യ മോക്ഷത്തിന് കാരണം, അതായത് ബ്രഹ്മവിദ്യ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, മുക്തനായിത്തീരുന്നു, ജനന മരണങ്ങൾ ഇല്ലാതായിത്തീരുന്നു, അതാണ് മോക്ഷം. മധ്യേ കാര്യാന്തരം വാരയന്തി, അതിനിടയ്ക്ക് ബ്രഹ്മവിദ്യയും മോക്ഷവും ഇതിന്റെ ഇടയ്ക്ക് കാര്യാന്തരം അന്യ കർത്തവ്യങ്ങളെ വാരയന്തി നിഷേധിക്കുന്നു, ഇല്ലാതാക്കുന്നു. ബ്രഹ്മവിദ്യാപ്രാപ്തിയും മോക്ഷവും ഇതിനിടയ്ക്ക് പിന്നെ മറ്റൊന്നുമില്ല. ജ്ഞാനം പ്രാപിച്ചവന് കർത്തവ്യമായിട്ടൊന്നും ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ പിന്നീട് ധ്യാനിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാൻ കേന്ദ്രാരൂഢാനി മായ മയേവേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവസ്വേ സാജൻ. ഓരോ ജീവനും ഏതേത് സമയത്ത് ഏതേത് കർമ്മം ചെയ്യണം എന്നത് ഈശ്വര നിശ്ചയമാണ്. ജീവന്മാർക്ക് സ്വകർമ്മങ്ങളിൽ ത്യാജ്യ ഗ്രാഹ്യ സ്വാതന്ത്ര്യമില്ല എന്നാണ് ഈ ശ്ലോകങ്ങളുടെ താല്പര്യം എന്നാണ്. അതായത് എല്ലാം നിശ്ചയിച്ചിരിക്കുകയാണെങ്കിൽ, സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാം കർമ്മ അധീനമാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. എല്ലാം കർമ്മത്തിന് അല്ലെങ്കിൽ ഈശ്വര നിശ്ചയമാണ്, അല്ലെങ്കിൽ എല്ലാം വിധി എന്ന് പറയുന്നു. എല്ലാം വിധിയാണെങ്കിൽ പിന്നെ നമുക്ക് സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ. മോക്ഷം വരേണ്ട സമയത്ത് വന്നോളും, മോക്ഷം കിട്ടിക്കോളും. സാധനകൾ അനുഷ്ഠിക്കാൻ കർമ്മം ഉണ്ടെങ്കിൽ അത് അനുഷ്ഠിച്ചോളും. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സാധനം ചോദിക്കാറുണ്ട്, മടിയന്മാരുടെ ഒരു ചോദ്യമാണത്. കാരണം അത് എളുപ്പമുള്ളൊരു കാര്യമാണ്, കാരണം എല്ലാം അതിനനുസരിച്ച് നടന്നോളും, നമുക്കൊന്നും ചെയ്യണ്ട എന്നുള്ളതാണ്. വിധി ഉണ്ടെങ്കിൽ നടക്കും. എല്ലാം ഈശ്വര നിശ്ചയം, എല്ലാം ഈശ്വര നിശ്ചയം എന്നുള്ള ബോധം ആണ് വേണ്ടത്. പക്ഷെ മടിയന്മാരുടെ കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ അവരതിനെയും തന്റെ അലസതയ്ക്ക് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കും, ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ. കാരണം എല്ലാം ഈശ്വര നിശ്ചയമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. അതായത് പൗരുഷത്തിനവിടെ സ്ഥാനമുണ്ടോ എന്നാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഒരാളുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിശ്ചയപ്രകാരം പ്രവർത്തിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഈശ്വര അല്ലെങ്കിൽ കർമ്മം അതിനനുസരിച്ച്, അല്ലെങ്കിൽ വിധി എന്ന് പറയും അതിനനുസരിച്ചാണെങ്കിൽ ആണെന്നാണ് ചോദ്യം. പക്ഷെ ഇത് ചോദ്യം ശരിയാണ്, കാരണം സർവവും ഈശ്വര അധീനമായി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർവവും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർവവും ഈശ്വര നിശ്ചയ ഈശ്വര നിയമം ഈശ്വരകൃതം ആണ്. അപ്പോൾ ആ ഈശ്വര നിശ്ചയത്തിന് ഈശ്വര അതിനെയാണ് നമ്മൾ വിധി അല്ലെങ്കിൽ അതിനെയാണ് കർമ്മം എന്നൊക്കെ പറയുന്നെങ്കിൽ ശരി തന്നെയാണ്, 100%. അതിൽ യാതൊരു വ്യത്യാസമുണ്ട്, യാതൊരു സംശയവും വേണ്ട. സർവവും ഇവിടെ പറയുന്നുണ്ടല്ലോ, ഭാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ, ഈശ്വരൻ തന്നെയാണ് സർവത്തെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഈശ്വര നിശ്ചയമായിട്ട് പൗരുഷവും വരാം, അത് നമ്മൾ മറന്നു കളയുന്നു. ഇച്ഛാശക്തിയും ഈശ്വരൻ നിശ്ചയമായിട്ട് വരാം. നമുക്ക് പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം അതും ഈശ്വരൻ തന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. അപ്പൊ ഒരാൾക്ക് പൗരുഷം ഉപയോഗിച്ച് പ്രവർത്തിക്കാനാണ് ഈശ്വരന്റെ നിശ്ചയമെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാം. അപ്പൊ അതൊന്നും ഈശ്വര നിശ്ചയത്തിന് അതൊന്നും ബാധകമല്ല. എല്ലാം വിധി എന്ന് പറയുമ്പോൾ ഞാനൊന്നും ചെയ്യുന്നുണ്ടല്ലോ, ഞാനൊന്നും ചെയ്യേണ്ടല്ലോ എന്നാണ്. ഞാൻ ചെയ്യേണ്ടതും വിധിയായിട്ട് വരാമല്ലോ, അതും ഈശ്വരന്റെ നിശ്ചയം ചെയ്യണമെന്നാണ്. ഇവൻ ചെയ്യണം, ഇവൻ അവന്റെ ഇച്ഛ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലോ? അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമേ ചിന്തിക്കത്തുള്ളൂ, മറുഭാഗവും ചിന്തിക്കുമല്ലോ. ഇവനവന്റെ പൗരുഷം ഉപയോഗിച്ച്, ഇച്ഛാശക്തി ഉപയോഗിച്ച് മോക്ഷമാർഗത്തിൽ പ്രവർത്തിച്ച് മുക്തി നേടണമെന്നാണ് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലോ? ഈശ്വരന്റെ നിശ്ചയം അറിഞ്ഞല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പൊ ഈശ്വരൻ അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് എല്ലാം വിധിയാണ് എന്നുള്ളത് ഒരു തത്വമായിരിക്കെ തന്നെ പുരുഷാർത്ഥം ആയിട്ടുള്ളതിനെല്ലാം പുരുഷ പ്രയത്നം കൊണ്ട് നേടണം എന്നുള്ളതും ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുകയാണെങ്കിൽ ദോഷമില്ലല്ലോ. അപ്പൊ ഈശ്വരൻ നിശ്ചയത്തിൽ എല്ലാം പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ മാത്രം പെടുത്തിയാൽ പോരാ, നമുക്ക് അസൗകര്യം ഉണ്ടാകുന്ന കാര്യങ്ങളെയും ഈശ്വരൻ നിശ്ചയത്തിൽ പെടുത്തണം. പൗരുഷം സ്വതന്ത്ര ഇച്ഛ, പ്രവൃത്തി, ഇതെല്ലാം ഈശ്വരൻ ചെയ്യാനായിട്ട് വരാം. അതുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് ഒരാൾ തീരുമാനിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതും ഈശ്വരൻ ചെയ്യേണ്ടത്. അപ്പോൾ കാര്യം കണ്ടതിന് ശേഷം കാരണത്തെ ഊഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ കാരണത്തിനനുസരിച്ച് ഇന്ന കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. അതായത് ഒരു വ്യക്തി സ്വേച്ഛയാ ഇത് എന്റെ കർത്തവ്യമാണ് എന്ന് ബോധിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഊഹിച്ചുകൊണ്ടും ആ വ്യക്തിയിൽ ഈശ്വരീച്ച് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. അയാളുടെ പൗരുഷത്വത്തെ ഉണർത്തി സ്വേച്ഛയാ പ്രവർത്തിക്കുന്നതിനുള്ള ഈശ്വരീച്ഛയാണ് അയാൾ പ്രവർത്തിക്കുന്നത്. ഒരലസൻ എല്ലാം കർമ്മത്തിന് അധീനമാണ് എന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കുന്നു, എല്ലാം വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ച് അലസത കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരീച്ഛ അയാൾ അങ്ങനെയാ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കും. ഈശ്വരീച്ഛ എല്ലാത്തിനും ഈശ്വരീച്ഛയാണ് ആധാരമായിരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരീച്ഛ എന്ന് പറഞ്ഞ് അലസന്മാർക്ക് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. ഈശ്വരൻ അവനെ കൊണ്ട് എന്നെ കൊണ്ട് ഈശ്വരൻ പ്രവർത്തിപ്പിക്കുന്നു എന്നൊരുതന്നെ ചിന്തിക്കാമെങ്കിൽ പ്രവർത്തിക്കാം. എന്റെ ഇച്ഛാശക്തിയെ ഉണർത്തി പ്രവർത്തിക്കാൻ എന്നാണ് ഈശ്വരന്റെ ഇച്ഛയെന്ന് ഒരാൾ ചിന്തിച്ചാൽ അയാൾക്ക് അയാളുടെ ഇച്ഛാശക്തിയെ ഉണർത്തി പ്രവർത്തിപ്പിക്കാം. അതുകൊണ്ട് ഒരാൾക്ക് സ്വാതന്ത്ര്യം, എനിക്ക് പ്രവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ പ്രവർത്തിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ഈശ്വര ഇച്ഛയാണ്. അങ്ങനെ കരുതി ഞാൻ പ്രവർത്തിച്ചെങ്കിൽ അതും ഈശ്വര ഇച്ഛയാണ്, അതും വിധിയാണ്. അപ്പൊ ഇത് വിധി എന്ന് പറയുന്നത് ഏതിനെ യോജിക്കും? അല്ലാതെ നമുക്ക് സൗകര്യമുള്ള ചില കാര്യങ്ങൾക്ക് മാത്രം യോജിക്കുന്നതല്ല. അതായത് എന്റെ ഭാവിയെ എന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ മാറ്റുന്നു, അങ്ങനെ മാറ്റുന്നതിനുള്ള ഒരു വിധിയാണ് എനിക്കുള്ളതെങ്കിൽ എനിക്ക് മാറ്റാൻ പറ്റും. വിധി കൂടെ സ്വീകരിച്ചാൽ മതി, വിധി ഒന്നിനും തടസ്സം നിൽക്കത്തില്ല. അപ്പൊ ഞാൻ ഇച്ഛിക്കുന്നു എന്റെ ഭാവി ഇന്ന രീതിയിലായിത്തീരുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന എന്താണ് ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് മോചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ ഇച്ഛയാണ്. അപ്പോൾ ആ അങ്ങനെ എനിക്ക് ഇച്ഛിക്കുന്നതിനുള്ള വിധി എന്നിലുണ്ട്, അല്ലെങ്കിൽ ഈശ്വര ഇച്ഛയുണ്ട്, അത് ഈശ്വരന്റെ ഇച്ഛയാണ്. അപ്പൊ തനിക്ക് യോജിച്ചത് കണ്ടെത്തുക, അതാണ്. അല്ലാതെ അപ്പൊ ഈശ്വര ഇച്ഛ എന്ന് പറയുന്നത് ഏതിനും സഹായകമാണ്, അല്ല ഒന്നിനും ഈശ്വര ഇച്ഛ തടയുന്നതോ നിഷേധിക്കുന്നതോ. അപ്പൊ സർവത്തിനും ഈശ്വര ഇച്ഛയാണ്. ഇപ്പൊ സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിനുള്ള ഈശ്വര ഇച്ഛ അയാളുണ്ട് എന്ന് കരുതിക്കോ. അപ്പൊ പ്രവൃത്തിയെ കണ്ടിട്ട് കാരണത്തെ പോയി, അതിനാണ് ഈശ്വര ഇച്ഛ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, എപ്പോഴാണോ ആ ജീവനെ ഉയർത്തുന്നതിന് വേണ്ടി ചിന്തിക്കുന്നു, ജീവന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ആ ജീവനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവൻ ചിന്തിക്കുമ്പോൾ അവനെന്ത് ചെയ്യുന്നു, ആ ഈശ്വര ഇച്ഛയോട് അവന്റെ ഇച്ഛയെ യോജിപ്പിക്കുന്നു, ഈശ്വര ഇച്ഛയോട് അവന്റെ ഇച്ഛയെ യോജിപ്പിക്കുന്നു. അങ്ങനെ ഈശ്വര ഇച്ഛയോട് അവന്റെ ഇച്ഛയെ അവൻ അറിഞ്ഞുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ അവന്റെ ജീവൻ ആ ജീവനം ഉയർന്നു ഉയർന്നു പോകുന്നു, ആ ജീവൻ ഉയർന്നു പോകുന്നു. ഈശ്വര ഇച്ഛ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നിയമമാണ്, പ്രകൃതിയുടെ മൊത്തത്തിലുള്ള നിയമമാണ്. ഓരോ വ്യക്തിക്കും അവന്റേതായ നിയമങ്ങളുമുണ്ട്, കർമ്മ നിയമങ്ങൾ ഓരോ വ്യക്തിയുടെയും. ഇത് രണ്ടും കൂടി ജീവൻ ബോധപൂർവം യോജിപ്പിക്കുന്നു, യോജിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ജീവൻ ഉയർന്നു പോകുന്നു, ശരിയായ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാഫിക് റോഡ് ഉണ്ട്, അപ്പോൾ ഈ സ്റ്റിയറിംഗ് കൈയിരിക്കുന്ന ഡ്രൈവർ എന്ത് ചെയ്യുന്നു, ആ നിയമം എന്ന് പറയുന്നത് ഒരു ഡ്രൈവർക്ക് വേണ്ടിയുള്ളതല്ല, എല്ലാ ഡ്രൈവർമാർക്കും വേണ്ടിയുള്ളതാണ് ആ നിയമം. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നു, ഈ തന്റെ നിയമങ്ങളും ഈ പൊതുവായ നിയമങ്ങളും തമ്മിൽ യോജിപ്പിച്ച് പോയി കഴിഞ്ഞാൽ റോഡേ അയാൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റും. അയാൾ യാത്ര ചെയ്യുന്ന ആ റോഡ് ഇന്ന സൈഡിൽ കൂടി പോകണം, ഇന്ന സ്ഥലത്ത് ചെയ്യുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ഇന്ന സ്ഥലത്ത് ചെയ്യുമ്പോൾ ഹോൺ മുഴക്കണം മുഴക്കണ്ട, ഇതെല്ലാം പൊതുവായ നിയമങ്ങളാണ്. പക്ഷെ സ്റ്റിയറിംഗ് കൈയിരിക്കുന്നവൻ എന്ത് ചെയ്യണം, അപ്പോൾ തന്റെ നിയമപ്രകാരം പോയി കഴിഞ്ഞാൽ ലക്ഷ്യത്തിലെത്തത്തില്ല, ഞാൻ എനിക്കിഷ്ടമുള്ള സ്ഥലത്തുകൂടി പോകത്തുള്ളൂ എന്ന് കരുതിയാൽ ലക്ഷ്യത്തിലെത്തും. അപ്പൊ പൊതുവായ ആ നിയമത്തെ അംഗീകരിച്ച് ഇയാളുടെ സ്റ്റിയറിംഗ് ഇയാൾ നിയന്ത്രിച്ചു കൊണ്ടുപോകണം, കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. അപ്പോൾ ഒരു പൊതുവായ നിയമവും വ്യക്തിയുടെ നിയമവും, അപ്പോൾ പൊതുവായ ഇച്ഛയും വ്യക്തിയുടെ ഇച്ഛയും, അത് രണ്ടും കൂടി യോജിപ്പിക്കും. അപ്പോൾ ജീവൻ വിവേകപൂർവ്വം അതിനെ യോജിപ്പിക്കുമ്പോൾ എന്ത് വരുന്നു, ഈശ്വരന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈശ്വരന്റെ ഇച്ഛയെ നമ്മളെങ്ങനെ തിരിച്ചറിയുന്നു, ജീവൻ ഉയർന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, ലക്ഷ്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ആ ഈശ്വരന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന്. ധർമ്മം, നീതി, പുണ്യം എന്നെല്ലാം പറയുന്നതിന്റെ മാർഗത്തിലൂടെ ജീവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു, ആ മുകളിലേക്ക് പോകുന്നതിനുള്ള ആ ഈശ്വര ഇച്ഛയ്ക്ക് അനുസരിച്ച് പോകുന്നു എന്നർത്ഥം. അവിവേകികളായ ജനങ്ങളാണെങ്കിലോ അവർക്ക് ഈശ്വര ഇച്ഛയെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല, സഹജമായ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു, ധർമാധർമ്മ ബോധമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ അവർ നാശത്തിലേക്ക് പോകുന്നു. ആ നാശത്തിലേക്ക് പോകുന്നതും ഈശ്വരന്റെ നിയമപരിധിയിൽപ്പെട്ടതാണ്. എങ്ങനെ, ഈശ്വരൻ തന്നെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു ദുഷ്കർമ്മങ്ങൾക്ക് ഇന്ന ഫലം, അത് ഈശ്വര നിയമത്തിൽ പെട്ടത് തന്നെ. പക്ഷെ അവൻ വിവേകപൂർവ്വം അതിനെ തിരിച്ചറിഞ്ഞ് അല്ല അവൻ അവിടെ പ്രവർത്തിക്കുന്നത്. ദുഷ്കർമ്മം ചെയ്യുന്നതിന് വിവേകത്തിന്റെ ആവശ്യമില്ല, അവിടെ വിവേകം ആവശ്യമില്ല. അപ്പൊ ഈശ്വരന്റെ നിയമങ്ങളെ തിരിച്ചറിയേണ്ട ആവശ്യം അവിടെ ഇല്ല, മറിച്ച് ഈശ്വരന്റെ നിയമത്തെ തിരിച്ചറിയണം. തിരിച്ചറിയുമെന്ന് നമ്മൾ പറയണല്ലോ, ആ വിവേകം വേണം. അപ്പോൾ ഒരാൾ ധർമ്മത്തിന്റെ ശ്രേയസിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ഈശ്വരന്റെ നിയമങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അവിടെ ഈശ്വരൻ എന്തൊക്കെയാണോ അവന് വിധിച്ചിട്ടുള്ളത്, പൗരുഷം, സ്വാതന്ത്ര്യം, അതെല്ലാം അവന് ഉപയോഗിക്കാം, ഉപയോഗിച്ച് മുമ്പോട്ട് പോവാം. ഇതെല്ലാം ഈശ്വരൻ തന്നെ മനുഷ്യന് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈശ്വരന്റെ ഇച്ഛയോട് തന്റെ ഇച്ഛയെ യോജിപ്പിക്കുക വിവേകം കൊണ്ട്. അങ്ങനെ ഒരു ജീവൻ യോജിപ്പിക്കുന്ന ഒരു ജീവൻ ഉയർന്നു പോകും, ജീവന്റെ ഊർധ്വമുഖമായ അവസ്ഥയെന്ന് പറയും, അങ്ങനെ പോകും. അല്ലാത്തവർ ഈശ്വരന്റെ അവന് വിവേകം ഉപയോഗിക്കുന്നില്ല, ഈശ്വര ഇച്ഛയെ മനസ്സിലാക്കാൻ അവൻ ശ്രമിക്കുന്നില്ല, മറിച്ച് ഈശ്വര നിയമത്തിന് അധീനമായി തന്നെയാണ് അവൻ നശിക്കുന്നത്. രണ്ടിനും സർവത്തിനും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ശ്രുതി തന്നെ പറയും, ഗുരുവിന് സദ്വാസനയെ വളർത്തി അവനെ ശ്രേയവും മാർഗത്തിലൂടെ നടത്തി മുക്തിപഥത്തിലെത്തിക്കുന്നത് ഞാൻ തന്നെ, അവനെ ദുർമാർഗത്തിലൂടെ നടത്തി നരകത്തിലെത്തിക്കുന്നത് ഞാൻ തന്നെ. സർവവും ഈശ്വര ഇച്ഛയ്ക്ക് അധീനം തന്നെ, ഈശ്വര നിയമത്തിന് അധീനം തന്നെ. പക്ഷെ ജീവൻ വിവേകം ഉപയോഗിച്ച് ആ ഈശ്വരന്റെ നിയമത്തെ മനസ്സിലാക്കി അതിനാണ് ധർമ്മശാസ്ത്രങ്ങളല്ല, ശാസ്ത്രത്തിന്റെ ആവശ്യം വരുന്നത് അവിടെയാണ്. നമ്മുടെ ബുദ്ധിക്ക് ഈ നിയമങ്ങളെ പിടികിട്ടത്തില്ല, അപ്പൊ അതിന് ശാസ്ത്രം ഉപദേശിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാര്യ വ്യവസ്ഥിതി, എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് ശാസ്ത്രത്തെ നിശ്ചയിക്കണം എന്ന് ഭഗവാൻ അർജുനനോട് ഉപദേശിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് കർമ്മം, വിധി, ഈശ്വരേച്ഛ ഇതെല്ലാം ഇങ്ങനെയുള്ള ആശയങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ജീവന്റെ സ്വാതന്ത്ര്യത്തിനോ ഇച്ഛാശക്തിക്കോ പൗരുഷത്തിനോ ഒന്നും ഒരു തടസ്സം ഉണ്ടാകുന്നില്ല. ഇവിടെ പറയുന്ന ത്യാജ്യഗ്രാഹ്യ സ്വാതന്ത്ര്യം അതെല്ലാം ഉണ്ട്, അതുമെല്ലാം ഈശ്വരേച്ഛയ്ക്ക് അധീനമായിട്ടുണ്ട്. നമ്മളതിനെ തിരിച്ചറിയണം, അതിന് വിവേകം വേണം, അത് പോകണമെന്ന് നടത്തും. പൗരുഷൻ ഒരുവൻ ഉപയോഗിക്കുന്നതിനുള്ള ഈശ്വരേച്ഛ ഉള്ളത് കൊണ്ടാണ് അയാൾ നമ്മൾ പൗരുഷം ഉപയോഗിക്കുന്നതായി കാണുന്നത്. ഇച്ഛാശക്തി കൊണ്ടാണ് ജീവൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ നേടുന്നത്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പോലും. എന്തുകൊണ്ടത് നേടുന്നു? അതിനുള്ള അങ്ങനെ ഒരാൾ നേടുന്നതുകൊണ്ട് നമുക്ക് ചോദിക്കാം, ഇയാൾ ആ പൗരുഷത്തെ അനുകൂലമായ ഈശ്വരേച്ഛ അയാൾ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അല്ലാതെ പ്രതിലോമമായി വരുന്ന, അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഈശ്വരേച്ഛ ഉള്ളൂ, പോസിറ്റീവായിട്ടുള്ള ഒന്നിനും ഈശ്വരേച്ഛ ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം സർവവും ഈശ്വര ഇച്ഛയ്ക്ക് അധീനമായിട്ടാണ്, ഈശ്വരൻ സർവജ്ഞനാണ്, സർവശക്തനാണ്, ഈശ്വരേച്ഛയ്ക്ക് അധീനമായിട്ട് തന്നെയാണ് സർവവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് നമുക്ക് സ്വീകരിക്കാം. ഏകപക്ഷീയമായി ഒരു ഭാഗം മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അടുത്ത് ചോദിച്ചിരിക്കുന്ന ഈശ്വരൻ, പരമാത്മാവ്, കൂടസ്ഥൻ, പ്രത്യേകാത്മാവ്, ചിതാത്മാവ് ഇവയുടെ അർത്ഥവ്യത്യാസം വ്യക്തമാക്കി തരാൻ അപേക്ഷിക്കുന്നു. ഈ വാക്കുകൾക്കും നേരത്തെ ഇത്തരം വാക്കുകൾക്കെല്ലാം ഉള്ള ഒരു പൊതുവായ സ്വഭാവം, ഇതെല്ലാം ഒരേ അർത്ഥത്തിലും പല അർത്ഥങ്ങളും ഉപയോഗിക്കും. ഈ വാക്കുകളുടെയൊക്കെ അർത്ഥവ്യത്യാസം മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കേണ്ടതാണ്, ഡിക്ഷണറി നോക്കി മനസ്സിലാക്കേണ്ടതല്ല. അതായത് ഞാൻ ഇപ്പോൾ ഈ വാക്കുകൾക്കെല്ലാം ഇങ്ങനെ ഇന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ എല്ലായിടത്തും പ്രയോഗിക്കണമെന്നില്ല. അപ്പോൾ ഓരോ സന്ദർഭത്തിലും ആ വാക്കുകൾ ഏതർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള അതനുസരിച്ചാണ്. ഇപ്പോൾ ആത്മ ചില സന്ദർഭങ്ങളിൽ ശരീരം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, ചിലടത്ത് മനസ്സെന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, ചിലടത്ത് ജീവൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, ചിലടത്ത് പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, ചിലടത്ത് ഞാൻ എന്ന് സാധാരണ നമ്മൾ പറയുന്ന മലയാളത്തിൽ പറയുന്ന ഞാൻ എന്നുള്ളതിന് പേരും ആത്മാ എന്നുള്ള ശബ്ദം ഉപയോഗിക്കും. അപ്പൊ ആത്മാ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കും, ആ പ്രകരണം അനുസരിച്ച് ഏത് ഭാഗത്ത് എങ്ങനെ. അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ വാക്കുകളും, ഈശ്വരൻ, പരമാത്മാവ്, കൂടസ്ഥൻ, പ്രത്യേകാത്മാവ്, ചിതാത്മാവ്, ഇതെല്ലാം ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കും, സന്ദർഭം അനുസരിച്ച് മാറി വരികയും. ഈശ്വരൻ സഗുണേശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, നിർഗുണേശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. പരമാത്മാവ് അതും അങ്ങനെ തന്നെ സഗുണ നിർഗുണ രണ്ടർത്ഥത്തിനും ഉപയോഗിക്കും. കൂടസ്ഥൻ എന്ന് പറയുന്നു, കൂടസ്ഥൻ എന്ന് പറയുന്നു പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, അല്ല ജീവാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, അങ്ങനെ ഉപയോഗിക്കും. പ്രത്യേകാത്മാവ് സാധാരണ ഉപയോഗിക്കുന്നത് ആന്തരികമായിരിക്കുന്ന ആത്മാവ്, പക്ഷെ ചിലടത്ത് അത് തന്നെ പരമാത്മാവ്, ആ പരമാത്മാവ് തന്നെ പ്രത്യേകാത്മാവായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഉപയോഗിക്കും. ചിതാത്മാവ് ചിത്തെന്ന് വെച്ചാൽ ഞാനും ആ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ആത്മാവ് എന്നാണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ അർത്ഥവ്യത്യാസം എന്ന് പറയുന്നത് സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കുക, ഇങ്ങനെ വരുന്ന ശബ്ദങ്ങളല്ല പല അർത്ഥത്തിനും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഒന്നുകൂടി അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത് ചോദിച്ചിരിക്കുന്നത് ചിതാകാശം, ചിത്താകാശം, ഭൂതാകാശം ഇവയുടെ അർത്ഥവ്യത്യാസം. ഇത് യോഗ വാസിഷ്ഠം എന്ന് പറയുന്ന അതാണ് വസിഷ്ഠൻ ശ്രീരാമൻ ഉപദേശിക്കുന്നതാണ്. അദ്വൈതത്തിലെ ഒരു നല്ലൊരു ഗ്രന്ഥമാണ്, അപ്പൊ അതിലാണ് ഈ തരത്തിൽ അതിന് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെയുള്ള അഷ്ടാവക്ര ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം ഈ തരത്തിൽ പറയും, ചിതാകാശം, ചിത്താകാശം, ഭൂതാകാശം. അത് മൂന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഭൂതാകാശം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ആകാശം, നമ്മൾ ഈ കാണുന്ന ആകാശം, സർവത്തിനും ഇടം കൊടുത്തിരിക്കുന്ന ഈ ആകാശമാണ് ഭൂതാകാശം എന്ന് പറയുന്നത്. ചിത്താകാശം എന്ന് പറയുന്നത് മനസ്സ്, മനസ്സ് തന്നെ സർവത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന മനസ്സ്, മനസ്സ് സർവവ്യാപകമാണ്. ഈ ആകാശത്തെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന മനസ്സ്, മനസ്സുകൊണ്ട് ഏതിനെ നമ്മൾ ചിന്തിക്കുന്നു ആ വിഷയത്തെ മനസ്സ് തന്നിൽ അന്തർഭവിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. ആ വിഷയത്തെ മനസ്സ് ഉൾക്കൊള്ളുന്നു. അപ്പോൾ ആകാശം എങ്ങനെയാണോ എല്ലാത്തിനും ഇടം കൊടുക്കുന്നത്, അതുപോലെ മനസ്സ് സർവത്തിനും ഇടം കൊടുക്കുന്നു, സർവത്തെയും അങ്ങനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പരമാത്മാവ് ഒഴികെ, പരമാത്മാവിനെ മാത്രം മനസ്സിന് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല, ബാക്കി ഏത് വിഷയത്തെയും മനസ്സിന് തന്നിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ചിന്തിക്കുന്നതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാം. മനസ്സിലാക്കുന്നു എന്ന് പറയുന്നില്ലേ, മനസ്സിൽ ഉൾക്കൊള്ളിക്കുന്നു എന്നർത്ഥം. മനസ്സിലതിനെ, മനസ്സതിനെ വിഷയമാക്കുന്നു, മനസ്സിലേക്ക് അതിനെ കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ട് ഇതും ആകാശം എന്ന് വെച്ചാൽ അവകാശം എന്നാണ് അതിന് സംസ്കൃതത്തിൽ അർത്ഥം പറയുന്നത്. അവകാശം എന്ന് വെച്ചാൽ ഇടം, എന്തെങ്കിലും ഒരു വസ്തുവിന് നിലനിൽക്കുന്നതിനുള്ള ഇടം, അതിനാണ് ആകാശം എന്ന് പറയുന്നത്. ഇപ്പോൾ സൂര്യൻ എവിടെ നിൽക്കുന്നു, അത് നിൽക്കുന്ന ആ സ്പേസ്, അതിനാണ് നമ്മൾ ആകാശം എന്ന് പറയുന്നത്. ഭൂമി എവിടെ നിൽക്കുന്നു, ആകാശം. ഒരു അണു എവിടെ നിൽക്കുന്നു, ആകാശം. ആകാശം എന്ന് പറയുന്നത് സർവത്തിനെയും നിലനിർത്തുന്ന ഒന്നാണ് അവകാശം. ഇതേ സ്വഭാവം മനസ്സിനുമുണ്ട്. മനസ്സ് സർവത്തെയും ഉൾക്കൊള്ളിക്കുന്നു. ഏത് വിഷയം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു ആ വിഷയം മനസ്സിനുള്ളിലാകും. അതുകൊണ്ട് ചിത്താകാശം എന്ന് മനസ്സിനെ പറയുന്നു. ചിതാകാശം, ചിത്ത് പരമാത്മാവ്, ഇതേ സ്വഭാവമാണ്. സർവത്തിനും ആധാരമായി അധിഷ്ഠാനമായിരിക്കുന്നു പരമാത്മാവ്, മനസ്സിനും ആധാരമായിരിക്കുന്നു. അതും സർവത്തെയും താങ്ങി നിർത്തുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ എല്ലാത്തിന്റെയും സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമായി നിൽക്കുന്നതുകൊണ്ട് അതിനെ ചിതാകാശം എന്ന് പറയുന്നു. അവിടെ ആകാശം എന്നുള്ള ശബ്ദത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ആകാശം എന്ന് വെച്ചാൽ ഉൾക്കൊള്ളുക. ഇതെല്ലാം മറ്റെല്ലാ ഭൂതങ്ങളെയും ഭൂതാകാശം ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഭൂതങ്ങളെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുന്നു. പഞ്ചഭൂതങ്ങളെയും അതിന്റെ കാര്യങ്ങളെയും ആ ഭൂതാകാശം ഉൾക്കൊള്ളുന്നു. ആ ഭൂതാകാശത്തെയും ഉൾക്കൊള്ളുന്നു ചിതാകാശം, ചിത്താകാശം. ആ ചിത്താകാശത്തെയും ഉൾക്കൊള്ളുന്നു ചിതാകാശം. അപ്പോ ആ അതിന്റെ പരമം വ്യാപ്തി, പരമാത്മാവിന്റെ ആ പരമം വ്യാപ്തിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ക്രമമായിട്ട് ആ വ്യാപ്തിയെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എത്ര മഹത്താണ്, വ്യാപ്തമാണ് ആ പരമാത്മാവ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ചിതാകാശം എന്ന് പറയുന്നത്. സർവത്തിനും ആധാരമായി നിലനിൽക്കുന്നത് എന്നാണ് എന്റെ താല്പര്യം. അവരുടെ ആകാശം എന്ന് പറയുന്ന വ്യാപ്തി, പരമാത്മാവിന്റെ വ്യാപ്തി എന്ന് പറയുന്ന ആശയത്തെ വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിശദീകരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, പ്രളയത്തിലെ അവ്യക്ത ജീവാദിഷ്ടങ്ങളെ പ്രളയകാലത്ത് തന്നെ ഈശ്വരൻ അറിയുന്നുണ്ടോ എന്നാണ്. അതായത് ഈശ്വരന്റെ ജ്ഞാനം നിത്യമാണ്, ഈശ്വരന്റെ ജ്ഞാനത്തിന് ലോപം സംഭവിക്കുന്നില്ല. സൃഷ്ടി, സ്ഥിതി, പ്രളയം ഇത് മൂന്നിനെയും നടത്തുന്നയാളാണ് ഈശ്വരൻ എന്നാണല്ലോ നമ്മൾ ഇതിൽ പഠിച്ചത്. ജന്മാദ്യസ്യത ശാസ്ത്ര യൂനിത്വ തുടങ്ങിയ സൂത്രങ്ങളെല്ലാം അതാണ് പറഞ്ഞത്. അപ്പൊ ഈശ്വരന്റെ അറിവിന് ഒരിക്കലും ലോപം, ലുപ്തത ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പ്രളയം എന്ന് പറയുന്നതൊക്കെ ജീവനാണ് അജ്ഞേയമായിരിക്കുന്നത്. പ്രളയം എന്നേ അറിയാം, ബാക്കി എന്ത് നടക്കുന്നു എന്നൊന്നും അറിയത്തില്ല. സൃഷ്ടിസ്ഥിതി പ്രളയത്തിന്റെ എല്ലാം നിയമം അറിയുന്ന ആളാണ് ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരന് ജീവൻ അദൃഷ്ടം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അറിയാമോ എന്നുള്ള ഒരു സംശയത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഈശ്വര സങ്കല്പം വളരെ ചെറുതായി. ഈശ്വരൻ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അറിയില്ലാത്ത ആളല്ല. ഈശ്വരൻ അറിയുന്നുണ്ടോ, ഈശ്വരനും എന്നെ പോലെ വിവരക്കേടുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. ഈശ്വരന്റെ അറിവില്ലായ്മയെ കുറിച്ച് നമ്മൾ സംശയിക്കരുത്. നമുക്ക് പല അറിവില്ലായ്മയുണ്ട്, അതിന്റെ സർവജ്ഞൻ എന്ന് പറയുന്നു. സർവജ്ഞൻ എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ഈശ്വരനെ ഏതെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഈശ്വരനെ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അറിവില്ലായ്മ ഉണ്ടോ അങ്ങനെ ചിന്തിക്കാനേ ഒക്കത്തില്ല. പിന്നെ എങ്ങനെ സർവജ്ഞനാവും? അപ്പോ ഈശ്വരന് അറിവില്ലായ്മ ഉണ്ടോ എന്ന് സംശയിക്കേണ്ട, അത് നമ്മൾക്ക് ജീവൻ അങ്ങനെ സംശയം വരാം, കുറ്റമല്ല. കാരണം ജീവനിലെ അറിവില്ലാതെ ആത്മജ്ഞത്വം ജീവനിലുണ്ടല്ലോ. അപ്പൊ ആത്മജ്ഞനെ സർവജ്ഞതയെ കുറിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പൊ ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് ജീവനിൽ സംഭവിക്കാമെങ്കിൽ അത് ഈശ്വരന് സംഭവിക്കില്ല എന്ന് നമുക്ക് ഊഹിക്കാം. ജീവനിൽ എന്ത് സംഭവിക്കുന്നു അത് അവിടെ സംഭവിക്കുന്നില്ല. അപ്പൊ സൃഷ്ടി, സ്ഥിതി, പ്രളയം, അദൃഷ്ടം, ഇത് ഇതെല്ലാ കാര്യങ്ങളും എന്താണ്? നിത്യം. ഈശ്വരൻ സർവം അറിഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സംശയത്തിന് സംശയിക്കേണ്ട കാര്യമേ ഇല്ല. ഈശ്വരനും കൂടി അറിവില്ലായ്മ വന്നു കഴിഞ്ഞാൽ, ജീവൻ അറിവില്ലായ്മ വന്നപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയുന്നുണ്ട്. ഈശ്വരനും കൂടി അറിവില്ലായ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. ഈശ്വരൻ സർവജ്ഞനാണ്. അപ്പൊ കാല, ദേശ പരിച്ഛേദങ്ങളൊന്നും ഇല്ലാത്ത അറിവാണ് ഈശ്വരനുള്ളത്. അതിന് സൃഷ്ടിയെന്നോ സ്ഥിതിയെന്നോ പ്രളയമെന്നോ അതെല്ലാം ഈശ്വര നിയമം അനുസരിച്ച് നടക്കുന്നതന്നെ. അങ്ങനെ ഒരു അറിവുണ്ടെങ്കിലേ പ്രളയം സംഭവിക്കത്തുള്ളൂ, സൃഷ്ടി സംഭവിക്കത്തുള്ളൂ, അങ്ങനെ അല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് എന്താണ്? ബ്രഹ്മവിദ്യ, മോക്ഷം. ബ്രഹ്മവിദ്യ, വിശേഷം, മോക്ഷം, ഇതിനിടയ്ക്ക് മറ്റൊന്നും ഇല്ല, ഇതിനിടയ്ക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ജ്ഞാനം മോക്ഷത്തെ കൊടുക്കുന്നു എന്നാണ്. അതും ഈശ്വരൻ, ഈശ്വരന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ജ്ഞാനപ്രാപ്തി വരെയുള്ള കാര്യങ്ങൾ. ജ്ഞാനം പ്രാപ്തിക്ക് ശേഷം പിന്നീട് വേറെ ആർക്കും ഒന്നും ചെയ്യാനില്ല. ജ്ഞാനപ്രാപ്തി വന്നു കഴിഞ്ഞാൽ പിന്നീട് മോക്ഷമായി. ജ്ഞാനപ്രാപ്തി ഉണ്ടാകുമ്പോൾ അജ്ഞാനം നശിക്കുന്നു, പിന്നീട് ഇവിടെ ജീവ ഈശ്വര ജഗത് ഭേദമെല്ലാം നശിക്കുന്നു. അതിനുശേഷം പിന്നീട് ആർക്കും വേറെ ജോലിയൊന്നുമില്ല ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള സങ്കല്പങ്ങളും അവിടെ അവസാനിക്കുന്നു. ജീവൻ, ഈശ്വരൻ എന്നുള്ള സങ്കല്പങ്ങളെല്ലാം അവിടെ അവസാനിക്കുന്നു. അത് തന്നെ അടുത്ത് വീണ്ടും പറയുന്നു. അതായത് ആ ജ്ഞാനത്തിന്റെ ഫലം എന്താണെന്നുള്ള കാര്യം. ഇവിടെ ഇപ്പൊ പറഞ്ഞത് ജ്ഞാനത്തിന്റെ ഫലം മോക്ഷമാണ്, അതിന്റെ ഇടയ്ക്ക് മറ്റൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. ആ ഫലത്തെ വ്യക്തമാക്കുകയാണ്. തഥാ തത് ഏത പശ്യൻ ഋഷിർ വാമദേവ പ്രതിവേദി അഹം മനുരഭവും സൂര്യശ്ച ഇതി ബ്രഹ്മദർശന സർവാത്മഭാവയോർ മധ്യേ കർത്തവ്യാന്തര വാരണായ ഉദാഹാര്യം. ഇനിയും വേറെയും ശ്രുതികളുണ്ട്. എന്താണ് ആ ബ്രഹ്മവിദ്യയുടെ ഫലം? സർവാത്മഭാവം, സർവവും താൻ തന്നെ. അതിന് വാമദേവ ഋഷിയെ കുറിച്ച് ശ്രുതി തന്നെ പറയുന്നുണ്ട്. വാമദേവ ഋഷി അമ്മയുടെ ഗർഭത്തിലിരുന്നുകൊണ്ട് തന്നെ തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നതാണ്. തത് ഏതത് പശ്യൻ, ആ പരമാത്മാവിനെ ഏതത് താനായി കണ്ടുകൊണ്ട്, ഈ ഇരിക്കുന്ന താൻ ആ പരമാത്മാവ് തന്നെ എന്ന് കണ്ടുകൊണ്ട് ഋഷിഹി വാമദേവ, വാമദേവൻ എന്ന ഋഷി പ്രതിപേദേ അറിഞ്ഞു. എന്തറിഞ്ഞു? അഹം മനുരഭവം സൂര്യസ്ഥ, ഞാൻ തന്നെയാണ് ആദിയിൽ മനുവായിരുന്നത്, അതാ ഇപ്പോൾ ഈ സൂര്യനായി നിൽക്കുന്നത് എല്ലാം ഞാൻ തന്നെയാണ്. ഇതാണ് സർവാത്മഭാവം എന്ന് പറയും, സർവവും താനെന്ന ഭാവം. അങ്ങനെ പ്രതിപേദേ അറിഞ്ഞു എന്നാണ്. ഇതൊരു ബോധമാണ് ഈ സർവാത്മഭാവം, ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബോധമുണ്ടായി എന്നാണ്. ഇതി ബ്രഹ്മദർശന സർവാത്മഭാവയോർ മധ്യേ, ബ്രഹ്മദർശനം സർവാത്മഭാവം മോക്ഷം എന്ന് പറയുന്നു. അതിനിടയ്ക്ക് എന്താണ്? കർത്തവ്യാന്തര വാരണായ, വേറെ കർത്തവ്യങ്ങളൊന്നും ഇല്ല, മറ്റു കർത്തവ്യങ്ങളെ നിഷേധിക്കുന്നതിന് വേണ്ടി ഉദാഹാര്യം, ഇതിനെയും ഉദാഹരിക്കാം, ഈ ശ്രുതിയും കാണിക്കാം എന്നാണ്. പശ്യൻ പ്രതിവേദി എന്ന് പറയുന്നതാണ്. അവനെ സാക്ഷാത്കരിച്ചു എന്നിട്ട് അനുഭവിക്കുകയാണ് എന്താണ്? സർവവും താൻ തന്നെ എന്നറിയുന്നു. കാരണം ഈശ്വരനാണല്ലോ സർവപ്രാണികളിൽ ഇരിക്കുന്നത്. അപ്പൊ ഈശ്വരഭാവം വരുന്നവന് അറിയുന്നു താൻ തന്നെയാണ് സർവത്തിന്റെയും ഉള്ളിലിരിക്കുന്നത് എന്നറിയുന്നു. ഒരു ഉദാഹരണം പറയുന്നു. യഥാ തിഷ്ഠൻ ഗായതീരി തിഷ്ഠതി ഗായത്യോർ മധ്യേ തത്കർത്തൃകം കാര്യാന്തരം നാസ്തീതി ഗമ്യതി. ഇതിനൊരു ലൗകികമായ ഉദാഹരണം കൊടുക്കുകയാണ്. തിഷ്ഠൻ ഗായതി, തിഷ്ഠൻ ഗായതി, അവൻ നിന്നുകൊണ്ട് പാടുന്നു എന്ന് പറയുന്നു. തിഷ്ഠൻ ഗായതി, അപ്പൊ പാടുന്നതിന് വേണ്ടിയാണ് അവൻ നിൽക്കുന്നത്. നിൽക്കുക എന്ന് പറയുന്ന ഒരു ക്രിയ, പാടുക എന്ന് പറയുന്നു മറ്റൊരു ക്രിയ. അപ്പൊ നിന്നുകൊണ്ട് പാടുന്നു എന്ന് പറയുമ്പോൾ നിൽക്കുക, പാടുക, അതിന്റെ ഇടയ്ക്ക് വേറൊരു ക്രിയ അവിടെ പറയുന്നില്ല, മറ്റൊരു ക്രിയയില്ല. അവൻ നിൽക്കുന്നതിന് പാടാൻ വേണ്ടിയിട്ടാണ്, മറ്റൊന്നിനു വേണ്ടിയല്ല. അതുപോലെയാണ് പശ്യൻ പ്രതിവേദി എന്ന് പറയുന്നത്. അവനതിനെ, ആ പരമാത്മാവിനെ കണ്ട് എന്നിട്ടവൻ അറിയുന്നു സർവാത്മഭാവത്തെ എന്ന് പറയുന്ന പോലെയാണ്. തിഷ്ഠൻ ഗായതി, ഗാന എന്ന് പറയുന്ന ആ ക്രിയയ്ക്ക് അതാണ് നിൽക്കുക എന്ന് പറയുന്നതിന് അടയാളമായിട്ട് ഇവിടെ ഇരിക്കുന്നു. പാടാൻ വേണ്ടി നിൽക്കുന്നു, നിന്ന് പാടുന്നു, മറ്റൊന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം ഇതിൽ നിന്ന് വരും. ഇതിന് പാണിനിയുടെ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചാണ് ഇങ്ങനെയുള്ള പ്രയോഗം. തിഷ്ഠൻ ശത്രന്തോ എന്ന് പറയും വ്യാകരണത്തിൽ, നിന്നുകൊണ്ട് പാടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താണ്? തിഷ്ഠതി ഗായത്യോർ മധ്യേ, നിൽക്കുക, പാടുക, ഈ രണ്ട് ക്രിയയ്ക്കും ഇടയ്ക്ക്. തത്കർത്തൃകം കാര്യാന്തരം, ആ നിൽക്കുന്ന വ്യക്തി മറ്റൊന്നും ചെയ്യുന്നില്ല, മറ്റുള്ള ക്രിയകളൊക്കെ നിഷേധിക്കുകയാണ്. കാര്യാന്തരം, ആ വ്യക്തിയുടെ മറ്റു പ്രവൃത്തികളെല്ലാം നാസ്തീരി ഗമ്യതി, ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെയാണ് ആത്മ സാക്ഷാത്കാരം, തത്വജ്ഞാന പ്രാപ്തി, പിന്നെ മോക്ഷം എന്ന് പറയുന്നിടത്ത് അതിനിടയ്ക്ക് പിന്നെ മറ്റൊന്നുമില്ല എന്നർത്ഥം. അവിടെ പിന്നെ രണ്ടാമതൊന്നുമില്ല, ദ്വൈത നാശം സംഭവിച്ചിരിക്കുകയാണ്, മറ്റൊന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം. അതിന്റെ ഫലം വ്യക്തമായി പറയുന്ന ശ്രുതികളാണ് അടുത്ത് പറയുന്നത്. ത്വം ഹി നഹ പിത യു അസ്മാകം അവിദ്യായാഹ പരം പാരം താരേരി. ഇവിടെ പിപ്പലാദൻ എന്ന് പറയുന്ന മുനിയുടെ അടുത്ത് ഭരദ്വാജൻ തുടങ്ങിയ ശിഷ്യന്മാർ അത് പ്രശ്നോപനിഷത്തിലാണ്. ബ്രഹ്മവിദ്യ ഗ്രഹിക്കുന്നു. അപ്പൊ ഗുരു ബ്രഹ്മവിദ്യ ഉപദേശിച്ചതിന് ശേഷം ശിഷ്യന്മാർ ഗുരുവിനോട് പറയുന്നതാണ്, ത്വം ഹി നഹ പിത എന്നാണ്. അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവും. എന്തുകൊണ്ട്? ശരീരത്തിന് ജന്മം തന്ന പിതാവ് വേറെയുണ്ട്, പക്ഷെ വാസ്തവത്തിൽ പിതാവ് അങ്ങാണ്, ഗുരുവാണ് പിതാവ്. എന്തുകൊണ്ട്? അവിദ്യായ പരം പാരം തരേശി, ഈ അവിദ്യയുടെ പരം പാരം നാശം സംഭവിക്കുന്ന മറുകര പരബ്രഹ്മം അതിലെ എത്തിച്ചത് അങ്ങാണ്, മറുകര കടത്തുന്നത് തരണം ചെയ്യിപ്പിച്ചത് അങ്ങാണ് എന്നർത്ഥം. അപ്പൊ വാസ്തവത്തിലുള്ള ജന്മം തന്നത് അതങ്ങാണ് എന്നർത്ഥം. അജ്ഞാനം കൊണ്ടുള്ള ജന്മമാണ് പിതാവ് തന്നത് ലൗകികമായ അർത്ഥത്തിൽ. പക്ഷെ ഇവിടെ എന്താണ്? ഗുരുവാണ് പരമപിതാവ്. എന്തുകൊണ്ട്? ഈ അവിദ്യയുടെ മറുകര വാസ്തവത്തിലുള്ള ജന്മം തന്ന അവിടെയാണ് സ്വരാജ്യം മോക്ഷം എന്ന് പറയുന്നത് പ്രദാനം ചെയ്യുക. അജ്ഞാനത്തിൽ നിന്നും ഉണർന്ന് ജ്ഞാനം പ്രാപിക്കുക, അതാണ് വാസ്തവത്തിലുള്ള ജന്മം. അപ്പൊ ആ പരമാർത്ഥത്തിലുള്ള ജന്മം തന്ന അങ്ങാണ്, മോക്ഷത്തെ നൽകിയത് അങ്ങാണ്. അങ്ങാണ് ഞങ്ങളുടെ പിതാവ്, അങ്ങാണ് ഈ അവിദ്യയുടെ മറുകര കടത്തിയത്. അപ്പൊ അവിദ്യയുടെ മറുകര എത്തിച്ചേരുക, അതാണ് ഈ മോക്ഷത്തിന്റെ ഫലം എന്ന് ഈ ശ്രുതിയിൽ നിന്നും മനസ്സിലാക്കാം. ഇത് പിപ്പലാദനോട് ശിഷ്യന്മാർ പറയുന്നതാണ്. അടുത്തു പറയുന്നത് നാരദ മഹർഷി സനത്കുമാര മഹർഷിയോട് പറയുന്നതാണ്, ശ്രുതം ഹീവ മേ ഭഗവത് ദൃശേഭ്യ തരതി ശോകമാത്മവിദിതി സോഹം ഭഗവത് ശോചാമി തം മാ ഭഗവാൻ ശോകസ്യ പാരം താരയേതു. ഇത് നാരദ മഹർഷി സനത്കുമാര മഹർഷിയോട് ഉപദേശം ചോദിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പറയുന്നതാണ്, നാരദൻ പറയുന്നതാണ്, ശ്രുതം ഹേവ മേ ഭഗവത് ദൃശേഭ്യ ഭഗവത് ദൃശേഭ്യ, അങ്ങേപോലെയുള്ള പൂജ്യപാദന്മാരിൽ നിന്നും ശ്രുതം ഹേവ മേ, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? തരതി ശോകം ആത്മവിത്, ആത്മവിത്, ആത്മാവിനെ അറിയുന്നവൻ ആത്മജ്ഞാനി ശോകം തരതി, ശോകത്തെ മറികടക്കുന്നു. ആത്മാവിനെ അറിയുന്നവൻ ശോകത്തെ മറികടക്കുന്നു എന്നാണ്. സോഹം ഭഗവ ശോചാമി, ഇങ്ങനെയെല്ലാം കേട്ടിട്ടുള്ളവനാണെങ്കിലും ഭഗവ അല്ലയോ ഭഗവാനെ, ഞാൻ ദുഃഖിക്കുന്നു, നീ ശരിയായ ആത്മബോധം ഉണ്ടായിട്ടില്ല, ഞാൻ ദുഃഖിക്കുന്നു. തം മാ ഭഗവാൻ, അങ്ങ് എന്നെ ശോകസ്യ പാരം താരയേതു, ശോകത്തിന്റെ മറുകര കടത്തു, ഈ ദുഃഖത്തിന്റെ മറുകര കടത്തു. കാരണം നാരദ മഹർഷിക്ക് അറിയാം ആത്മജ്ഞാനമാണ് ദുഃഖത്തെ നശിപ്പിക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെ അറിഞ്ഞിട്ട് കൂടി താൻ ദുഃഖിക്കുന്നു എന്നാണ്, എന്നുവെച്ചാൽ അറിവ് പൂർണ്ണമായില്ല എന്നർത്ഥം. അതിന് മുമ്പ് പറയുന്നുണ്ട്, ഞാൻ സർവശാസ്ത്രങ്ങളും മറ്റ് വിദ്യകളും എല്ലാം ശീലിച്ചു, പക്ഷെ എനിക്ക് ദുഃഖം മാറുന്നില്ല. എന്തെല്ലാം വിദ്യകളുണ്ടോ അവിടെ പറയുന്നുണ്ട്, ഭൂതവിദ്യ, നക്ഷത്രവിദ്യ തുടങ്ങി എല്ലാ വിദ്യകളും ഞാൻ അധ്യയനം ചെയ്തു, വേദങ്ങളും എല്ലാം പഠിച്ചു, പക്ഷെ എനിക്ക് ആ ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയുന്നില്ല എന്നാണ്. ആത്മബോധം ഉണ്ടായില്ല എന്നർത്ഥം. ശാസ്ത്രം പഠിച്ചത് കൊണ്ട് തന്നെ ആത്മബോധം ഉണ്ടാകത്തില്ല, അത് ഈശ്വരൻ തന്നെ ആത്മബോധത്തെ ഉണ്ടാക്കണം. ശാസ്ത്രം അധ്യയനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാധന മാത്രം, അത് അതിൽ നിന്നും ആ ബോധം ഉണ്ടാകണം. ആ ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കി തരുന്നത് ഈശ്വരനാണ്. ആ ബോധം കർത്ത, നമ്മളത് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അത് കർത്തൃതന്ത്രമല്ല എന്നാണ്. താൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബോധമല്ല, വസ്തുതന്ത്രമാണ്. വസ്തു എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പരമാത്മാവാണ്. ആ പരമാത്മാവിന് അധീനമാണ് ആ ബോധം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നാരദനിതെല്ലാം അധ്യയനം ചെയ്തിട്ടും ആ ആത്മബോധം ഉണ്ടായി. ഭഗവാൻഗീതയിൽ പറയും, മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്തി പരസ്പരം കഥയന്ത മാം നിത്യം തുഷ്യന്തി രമന്തിച്ച. ഇത് അവസാനത്തെ നിലയല്ല, അതായത് നമ്മളിപ്പോ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ ഒരു രസമാണ്. തുഷ്യന്തി രമന്തിച്ച മച്ചിത്ത, എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചവൻ, ഭഗവാനിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചവൻ.
3: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
4: Yes, yes, yes, yes, yes, yes.

നിത്യോപാസ്യത എന്ന മന്ത്രത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ്. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത മുഴുവൻ ചോദ്യങ്ങളാണ്, പൂർവപക്ഷമാണ്. ഇത് ഉപാസീത എന്ന് പറയുന്നത് ജ്ഞാനം എന്നുള്ള അർത്ഥമല്ല, ധ്യാനിക്കുക എന്നുള്ള അർത്ഥമാണ് പൂർവപക്ഷം പറയുന്നത്. വിജ്ഞാന ഉപാസന ഒരേ അർത്ഥത്തിലാണ്. അതുകൊണ്ട് അത് അപ്രാപ്തമാണ്, അത് വിധിച്ചിരിക്കുകയാണ്. അതിന് യുക്തിയും പറഞ്ഞു. എന്താണ് പുരുഷൻ എന്തെങ്കിലും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കേവലം വസ്തുസ്വരൂപത്തെ കുറിച്ച് പറഞ്ഞാൽ പ്രവൃത്തി നടക്കത്തില്ല. ജുഹയാജേത എന്നെല്ലാം പറയുന്നത് പോലെ അത് മാത്രമല്ല, വേദത്തിൽ പറയുന്നുണ്ട്. ഹവിസ് കയ്യിലെടുത്ത് ദേവതയെ ധ്യാനിക്കാൻ പറയുന്നുണ്ട്. പിന്നെ മന്തവ്യോ നിധിധ്യാസിതവ്യോ എന്നെല്ലാം മാനസിക ക്രിയയെ വിധിക്കുന്നു. അതുമാത്രമല്ല, വൈദിക നിയമം അനുസരിച്ചും വിധിക്ക് ഭാവന അതിന് കിൻകേന കഥം എന്ന് മൂന്ന് അംശങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആകാംക്ഷ പൂർത്തി വരുന്നത്. ഇപ്പോൾ ഉപാസീത എന്ന് കേൾക്കുമ്പോൾ അവിടെ ആകാംക്ഷ ഉണ്ടാവും. എന്തിനെ, എന്തുകൊണ്ട്, എങ്ങനെ പറഞ്ഞു. ത്യാഗ ബ്രഹ്മചര്യ സമുദ്രം പരത്തി കൂടി ഉപാസിക്കണം. ബാക്കിയുള്ള വാക്കുകളോ ഏകമേവാദ്വിതീയം, അതെല്ലാം ഈ ഉപാസനയ്ക്ക് വേണ്ടി അതിൻ്റെ അംശമായിട്ടാണ്. അതുമാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നു വിജ്ഞായ പ്രജ്ഞാം കർവീത. ആദ്യം ശ്രവണത്തിൽ നിന്ന് ജ്ഞാനം നേടണം, അത് കഴിഞ്ഞ് അതിനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കണം. എന്തുകൊണ്ട് ദഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിരുദ്ധ്യാസിതവ്യോ എന്നാ പറഞ്ഞിരിക്കുന്നു. ഇപ്പം ശ്രവണം കൊണ്ട് ജ്ഞാനം ഉണ്ടാകാത്തതുകൊണ്ടാണ് മനന നിധിധ്യാസനങ്ങളിലൂടെ അതിനെ സാക്ഷാത്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പം സാക്ഷാത്കാരമാണ് ജ്ഞാനം. ഇന്ന് ആത്മവിഷയം വേദവാക്യ ജനിതം വിജ്ഞാനം. അതുകൊണ്ട് വേദവാക്യത്തിൽ നിന്നും ആത്മവിഷയമായ ജ്ഞാനം ഉണ്ടാകുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ശ്രോതവ്യോ നിരുദ്ധ്യാസിതവ്യോ എന്ന് പറയുമായിരുന്നില്ല. ഇത്രയുമാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. പൂർവപക്ഷം അതിന് സമാനം പറയുന്നു, നാ പറഞ്ഞ് ശരിയല്ല, ശരിയല്ല, ഇത് വിധേയമാണോ? വിധേയം എന്ന് പറയുന്ന ഒരു വിഷയം ഇവിടെ വരുന്നത് വേദവാക്യമായതുകൊണ്ട്, കർമ്മങ്ങളെയും മറ്റും വിധിച്ചിരിക്കുന്നു. അതുപോലെ ഇത് വിധേയമാണെന്നുള്ളത് ശരിയല്ല. എന്തുകൊണ്ട്? അർത്ഥാന്തര ഭാവ. ഇവിടെ അർത്ഥാന്തരമൊന്നുമില്ല വിധിക്കാൻ. അതെന്താണ് അർത്ഥാന്തരം? അത് പറയുന്നു, നിജാത്മീത്യവ ഉപാസി ദൈത്യപൂർവ വിധി കസ്മാത് ആത്മസ്വരൂപ കഥന അനാത്മ പ്രതിഷേധ വാക്യജനിത വിജ്ഞാന വിതിരേകേണ അർത്ഥാന്തരസ്യ കർത്തവ്യസ്യ മാനസസ്യ ബാഹ്യസ്യവ അഭാവ. വിധി എന്തുകൊണ്ടല്ല? തത്ര ഹി വിധി സാഫന്യത്ര വിധി വാക്യ ശ്രവണ മാത്രം ജനിത വിജ്ഞാനം വ്യതിരേകേണ പുരുഷ പ്രവൃത്തർ ഗമ്യത യഥാ ദർശപൂർണമാസാഭ്യം സൃഗകാമ വിദ്യദൈത്യവുമാകും. ഹി ദർശപൂർണമാസ വിധി വാക്യ ജനിത വിജ്ഞാനമേവ ദർശപൂർണമാസാനുഷ്ഠാനം തച്ചാധികാരാധ്യപേക്ഷാനുഭാവി നേതി നേതിയാത്മപ്രതിപാദക വാക്യജനിത വിജ്ഞാനം വ്യതിരേകേണ ദർശപൂർണമാസാധിപ പുരുഷവ്യാപാര സംഭൂതി സർവ്വവ്യാപാരോപശമഹേതുത്വാ തദ്വാക്യജനിത വിജ്ഞാനസ്യ നഹി ഉദാസീന വിജ്ഞാനം പ്രവൃത്തിജനകം അബ്രഹ്മാനാത്മവിജ്ഞാന നിവർത്തകത്വ അച്ഛേകമേവ അദ്വിതീയൻ തത്വം സിദ്ധിയും ആദിവാക്യാന്നജത്തെ നിവർത്തു പ്രവൃത്തി ഉപബുദ്ധിതെ വിരോധാ. അർത്ഥാന്തരഭാവം എന്ന് പറയുന്നതിനെ വ്യാഖ്യാനിച്ചാണ് ഇതുപോലെ. ഇതിൽ എന്തുണ്ട്? ആത്മീയത്തെ ഉപാസിത എന്ന് പറയുന്നത് ഒരു അപൂർവ വിധിയല്ല, അത് വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ട്? കസ്മാത് ആത്മസ്വരൂപ കഥന അനാത്മ പ്രതിഷേധ വാക്യജനിത വിജ്ഞാന വ്യതിരേകീണ അർത്ഥാന്തരസ്യ കർത്തവ്യസ്യ മാനസ്യ മാനസസ്യ ബാഹ്യസ്യ. ഇവിടെ നേതി നേതി ആത്മീയവേദം സർവം ബ്രഹ്മീവേദം സർവം തത്വമസി. ഇവിടെ ഒരു സ്ഥലത്തും തന്നെ ഈ ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുകയല്ലാതെ മറ്റൊരു കർത്തവ്യത്തെ അവിടെ വിധിക്കുന്നില്ല. അതുകൊണ്ട് ആത്മസ്വരൂപ കഥന അനാത്മ പ്രതിഷേധ വാക്യ വിജ്ഞാൻ, ആ വിജ്ഞാനമാണ് അവിടെ ഉണ്ടാവുന്നത്.
നീ ആത്മസ്വരൂപമാണ് എന്ന ബോധമുണ്ടാകുന്നു. ശരി, ഞാൻ ആത്മസ്വരൂപമാണ് അതുകൊണ്ട് ഇന്നത് ചെയ്യണം എന്നൊരു ബോധം അവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ. യാഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ പോലെയല്ല, യാഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സ്വർഗകാമനയുണ്ടെങ്കിൽ നീ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യണം തുടങ്ങിയ ജ്ഞാനങ്ങളെല്ലാം അവിടെ ഉണ്ടാവും, അറിവുണ്ടാവും. ഇവിടെ ഒരേ ഒരു ബോധമേ ഉണ്ടാകുന്ന എന്താണ്? താൻ ആത്മസ്വരൂപമാണ്. ശ്രവണത്തിൽ നിന്ന് അതാ ഉണ്ടാകുന്നു. അനാത്മബോധത്തെ നിരാകരിക്കുകയും ചെയ്യുന്നു. നമ്മളിവിടെ പറഞ്ഞത് ആത്മസ്വരൂപ കഥന അനാത്മപ്രതിഷേധ വാക്യം ചെയ്തു. ഈ വാക്യങ്ങളെല്ലാം അതാ ചെയ്യുന്നു. ശ്രുതി അല്ലെങ്കിൽ അദ്വൈത ഉപദേശത്തെ ശ്രവിക്കുമ്പോൾ കേൾക്കുന്ന ഒരാളിനുണ്ടാകുന്ന ബോധം അതാണ്. അവിടെ ഒന്നും തന്നോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. ആത്മബോധത്തെ ഉണ്ടാക്കുന്നു, അനാത്മബോധത്തെ താൻ ദേഹമാണ്, ഇത് തൻ്റേതാണ്, ഇങ്ങനെ വരുന്ന അനാത്മബോധങ്ങളെ നിഷേധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള വിജ്ഞാനം വ്യതിരേകേണ, അങ്ങനെ ഒരു ജ്ഞാനമല്ലാതെ കൂടുതലായിട്ട് അർത്ഥാന്തരിച്ച് മറ്റെന്തെങ്കിലും ഒരു കർത്തവ്യം ഇന്നത് ചെയ്യണമെന്ന് മാനസസ്യ ബാഹ്യസ്യ ഭാവം. മാനസമോ ബാഹ്യമോമായിട്ടില്ല, യാഗത്തിൽ അങ്ങനെയല്ല, രണ്ടു തരത്തിലുള്ള കർത്തവ്യങ്ങളുണ്ട്, മാനസികവും ബാഹ്യവും. വാചികവുമുണ്ട്, ബാഹ്യമായി ചെയ്യുന്നത് പുറമേ അഗ്നി എല്ലാം ജ്വലിപ്പിച്ചതിന് അതിൽ ഭവിച്ചിന് അർപ്പിക്കുന്നു, മാനസികമായിട്ട് മന്ത്രങ്ങളെ ധ്യാനിക്കുന്നു. ഇവിടെ അതൊന്നും പറയുന്നില്ല, നിന്ന മന്ത്രത്തെ ധ്യാനിക്കുന്നു, നിന്ന പ്രവൃത്തി ചെയ്യണം, അതിവിടെ പറയുന്നില്ല. അങ്ങനെ ഇന്ന മനസ്സ് കേവലം ബോധത്തെ ഉണ്ടാക്കുന്നു. ആത്മീയവേദം സർവവും സർവാത്മാവാണ്, അങ്ങനെ ഒരു ബോധത്തെ ഉണ്ടാകുന്നു. ഏകമേ വാദ്യം ബ്രഹ്മേ വേദം അമൃതം, ഇങ്ങനെ പരമാത്മ തത്വത്തെ ബോധിപ്പിക്കുന്നു. അങ്ങനെ ബോധിക്കുന്നിടത്ത് ഇങ്ങനെ വിധി ചെയ്യാനല്ലെങ്കിൽ പിന്നെ വിധിച്ചിട്ട് എന്താ കാര്യം? തത്ര ഹി വിധേയ സാഫല്യം എത്ര വിധിവാക്യ ശ്രവണം മാത്രം ജനിത വിജ്ഞാനം വിതരികയാണ് പുരുഷ പ്രവർത്തനഗമ്യം. വിധി എവിടെയാണ് സാർത്ഥകമാകുന്നത്? വിധിവാക്യം ശ്രവിച്ച് അതിൽ നിന്ന് അറിവുണ്ടായി ആ അറിവിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കാനുണ്ടെങ്കിലേ ാണ് വിധിവാക്യ ശ്രവണ മാത്ര ജനത വിധിവാക്യത്തിൽ നിന്നും ജ്ഞാനമുണ്ടായി. ഈ പറയുന്നത് പോലെ ആത്മീയവേദം ഏകമേവാദ്യം അങ്ങനെ ഉണ്ടാകും യജേത തുടങ്ങി അവിടെ നിന്ന് അറിവുണ്ടാകുന്ന യാഗത്തെക്കുറിച്ച്. അവിടെ ജ്ഞാനം പോരാ, ജ്ഞാനത്തിനപ്പുറം പ്രവൃത്തി വേണം. പുരുഷപ്രവൃത്തർ ഗമ്യതേ, അവിടെ പുരുഷപ്രവൃത്തിയുണ്ട്. പിന്നെ അയാൾ എന്തെല്ലാം ചെയ്യണം? എന്തെല്ലാം ധനത്തെ സഞ്ചയിക്കുന്നു, ഒരുപാട് സഞ്ചയിച്ച് പിന്നീട് അവിടെ യാഗം അനുഷ്ഠിക്കണം, വൃത്തികൾ വേണം, ഒരുപാട് കാര്യങ്ങൾ അവിടെ ആവശ്യമുണ്ട്. ഇവിടെ അതൊന്നുമില്ല. ആ അറിവ് ശ്രുതി ബോധിപ്പിക്കുന്ന അറിവിനപ്പുറം കർത്തവ്യമായിട്ടൊന്നുമില്ല. ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്ന അറിവെന്ന് പറയുന്ന അദ്വൈത ജ്ഞാനമാണ്. മറ്റെന്തെങ്കിലും ജ്ഞാനമാണെങ്കിൽ അവിടെ കർത്തവ്യങ്ങൾ ഉപാസനയാണെങ്കിൽ അവിടെ ചെയ്യാൻ പറയും. എന്ത് ചെയ്യണം? ഉപാസിത പഞ്ചാഗ്നി വിദ്യ ഒരാളുടെ നമ്മൾ ചെയ്യും. പാചം ധ്യനു ഉപാസീത എന്നൊക്കെ പറയുമ്പോൾ നീ ഇതിനെ ഇന്നതായി ധ്യാനിക്കൂ, ഇവിടെ അത് പറയുന്നില്ല. നീ ഇന്നതാണ്, മറ്റൊന്ന് ചെയ്യാൻ ഇവിടെ പറയുന്നില്ല. അത് ബോധിപ്പിക്കുകയാണ്. വിജ്ഞാനം മാത്ര വ്യതിരികയാണ് പുരുഷപ്രവർത്തി ഗമ്യത. ഉദാഹരണം പറയുന്നത് യഥാ ദർശപൂർണ്ണ മാസാഭ്യാസ സർഗകാമേജൈത്യവ മാധവ്. യാഗത്തെക്കുറിച്ച് ജയിത ദർശപൂർണമാസ യാഗങ്ങൾ ചെയ്യണമെന്ന് പറയുന്നിടത്ത് നഹി ദർശപൂർണമാസം വിധിവാക്യജന വിജ്ഞാനമേവ ദർശപൂർണമാസ അനുഷ്ഠാനം. അവിടെ കേവലം വിജ്ഞാനം, അതുകൊണ്ട് അനുഷ്ഠാനം പൂർണ്ണമാകുന്നില്ല. യാഗത്തെക്കുറിച്ച് അറിഞ്ഞു ഒന്നും പ്രവർത്തിക്കുന്നില്ല, അത് യാഗമാകുന്നില്ല. ആണ് ദർശപൂർണമാസ വിധിവാക്യജനത വിജ്ഞാനമേവ ദർശപൂർണമാസ അധികാരിയുടെ അപേക്ഷാനുഭാവി. അവിടെ എന്ത് വേണം? അവിടെ അധികാരി വേണം, വിത്തം വേണം, ഏറ്റത്തിലുള്ള ഉപകരണങ്ങൾ വേണം, ഉരുപ്പിക്കുക തുടങ്ങിയവ വേണം, ഒരുപാട് കാര്യങ്ങൾ അത് അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അത് പറഞ്ഞിരിക്കുന്നു. ഇവിടെ അതല്ല, ഇവിടെ കേവലം ആ തത്വത്തെ ബോധിപ്പിക്കുന്നു. നീ അതാണ്, മറ്റൊരു കർത്തവ്യത്തെയും ബോധിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇത് വിധിയല്ല. അതാണ് എന്നത്തു നേതി നേതി ഇത്യാദ്ധ്യാത്മ പ്രതിപാദക വാക്യജനിത വിജ്ഞാന വ്യതിരേകേണ ദർശപൂർണ മാസാധിപത് പുരുഷ വ്യാപാര സംഭൂതി. ഇവിടെ എന്താണ് നേതി നേതി? അല്ല അല്ല, അവിടെ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് നീതി ചെയ്യണം.
ഇവിടെ എന്ത് ചെയ്യുന്നു? ആ കർത്തൃത്വത്തെ നിഷേധിക്കുകയാണ്. ചെയ്യരുതെന്ന് ആവശ്യപ്പെടുകയല്ല, കർത്തൃത്വത്തെ തന്നെ നിഷേധിക്കും. താൻ ചെയ്യുന്നവനാണ്, താൻ അതിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നവനാണെന്നുള്ള വിചാരങ്ങളെ തന്നെ നിഷേധിക്കും. പിന്നെ എവിടെയാണ് ചെയ്യുന്നത്? പിന്നെ എന്താ ചെയ്യാനുള്ളത്? അതാണ് നേതി നേതി ഇത്യാദി ആത്മപ്രതിപാദ വാക്യജനന്റെ വിജ്ഞാന വ്യതിരേകീണ ദർശപൂർണ മാസാധിപ യാഗത്തെ പോലെ പുരുഷ വ്യാപാരം എന്ന സംഭവത്തിൽ ഇവിടെ പുരുഷപ്രവൃത്തി സംഭവിക്കത്തില്ല. കർത്തൃത്വത്തെ തന്നെ നിഷേധിച്ചിട്ട് അജ്ഞാനം കൊണ്ട് താൻ കർത്താവാണ് എന്ത് ചെയ്യുന്ന എന്ന് കരുതി ചെയ്യുന്ന പ്രവൃത്തി, അതിന് മൂലകാരണമായിരിക്കുന്ന ആ കർത്തൃത്വത്തെ നിഷേധിച്ച് നീ അങ്ങനെ ചെയ്യുന്നവനല്ല, ചെയ്യേണ്ടവനല്ല, നിന്നിൽ അങ്ങനെ ഒരു ധർമ്മമില്ല എന്ന് പറഞ്ഞ് എങ്ങനെ ചെയ്യുന്നു? എന്ത് ചെയ്യണം? ശാരീരികമോ മാനസികവുമായ പ്രവൃത്തികൾക്ക് അത് ഒരു പ്രേരണ കൊടുക്കുന്നില്ല. മനസ്സത് നേതി നേതി സർവത്തെ നിഷേധിക്കുകയും സർവവ്യാപാര ഉപശമഹേതുത്വ വാക്യജനിത വിജ്ഞാനസ്യ വാക്യജനിതമായ വിജ്ഞാനം അത് കർത്തൃത്വത്തെ തന്നെ നിഷേധിക്കുന്നുണ്ട്. സർവപ്രവൃത്തികളുടെയും അവസാനത്തെയാണ് അത് കാണിക്കുന്നത്. ഉദാസീന വിജ്ഞാനം പ്രവൃത്തി ജനകം, ആ ഉദാസീനതയെ ബോധിപ്പിക്കുന്ന വിജ്ഞാനം, പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി, അതാണ് ഉദാസീന വിജ്ഞാനം. ഇത് രണ്ടും അല്ലാതെ ഉദാസീനമായ ഉദാസീന ഉദാസീനോ ഗുണേറി യോന വിചാരിത എന്ന് പറഞ്ഞ തരത്തിൽ ആ ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ നീ അതാണെന്ന് ബോധിപ്പിക്കുകയും താൻ അതാണെന്ന് ബോധിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എങ്ങനെ പ്രവൃത്തി ഉണ്ടാകും? ഉപാസന എന്ന് പറയുന്ന പ്രവൃത്തി അവിടെ സംഭവിക്കത്തില്ല. തന്നിൽ അതില്ലല്ലോ, തന്നിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നിലനിൽക്കുന്നില്ല. അബ്രഹ്മ അനാത്മ വിജ്ഞാന നിവർത്തകത്വ താൻ ആ തത്വമല്ല, താൻ ഈ ശരീരമാണ്. താൻ അബ്രഹ്മ അനാത്മവിജ്ഞാനം, ഈ വിജ്ഞാനത്തെ ഇവിടെ ഇല്ലാതാക്കുകയാണ്, കർത്തൃത്വ ബുദ്ധിയെ നശിപ്പിക്കുകയാണ്. താൻ ചെയ്യുന്നവനാണ്, തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ദേഹാഭിമാനത്തോടുകൂടിയുള്ള ഈ ചിന്ത ഇതിനെ നിരാകരിക്കുകയാണ്. അതാണ് ആത്മബോധം. ഇത് രണ്ടും കൂടെ ഇരിക്കില്ല. പറഞ്ഞതിന് മുമ്പ് ഇത് ഇരുളും വെളിച്ചം പോലെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇരുളിലാണ് ഈ പ്രവൃത്തികളെല്ലാം നടക്കുന്നത്. ധ്യാനവും ബാഹ്യമായ കർമ്മങ്ങളും എല്ലാം ഇരുളിലാണ്, അജ്ഞാനത്തിലിരുന്നുകൊണ്ടാണ്. ഇവിടെ കർമ്മശൂന്യതയാണ്, അസംഗ ഉദാസീനതയാണ് ബോധിപ്പിക്കുന്നത്. അവിടെ പിന്നീട് എങ്ങനെ അതുകൊണ്ട് കർമ്മം ഉണ്ടാകും? ആ ജ്ഞാനം കൊണ്ട് കർമ്മം ഉണ്ടാകത്തില്ല. ഏകമേവ അദ്വിതീയം തത്വമസി ഇത്യവുമാതി വാക്യാനാം, ഈ വാക്യങ്ങളെല്ലാം ആ കർമ്മരഹിതമായ സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. അത് ബോധിച്ച ഒരുവന് പിന്നീട് എന്താണ് കർത്തവ്യമായിട്ടുള്ളത്? കർത്തവ്യത്തെ ബുദ്ധി നശിച്ചില്ലേ? ബോധിക്കാത്തവർക്ക് കർത്തവ്യം കാണും, അതിവിടെ പറയുന്നില്ല. ഈ വാക്യങ്ങളിൽ നിന്ന് സ്വസ്വരൂപത്തെ ബോധിച്ചവന് ഇല്ല, അതാ പറയുന്നത്. നജത്ത നിവൃത്തവും പ്രവൃത്തി രൂപത്തിന് വിരോധ. അതുകൊണ്ട് ഈ അബ്രഹ്മജ്ഞാനം അനാത്മവിജ്ഞാനം ദേഹബുദ്ധി കർത്തൃത്വ ബുദ്ധി കർമ്മത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനം ഉൾപ്പെടെയുള്ളത് അഹന്ത തുടങ്ങിയവയെല്ലാം നിവർത്തിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തി രൂപത്തിൽ ഒരു തരത്തിലുള്ള പ്രവൃത്തി അവിടെ സംഭവിക്കത്തില്ല. അവിടെ അതാണ് ജ്ഞാനത്തിന്റെ പ്രയോജനം വിരോധ. അത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. അജ്ഞാനം കൊണ്ട് പ്രവൃത്തി, തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു, പിന്നെ ഇവിടെ പ്രവൃത്തി വരും. കാരണം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാര്യം തന്നെ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നു, വാക്യജനിത വിജ്ഞാനം മാത്ര ബ്രഹ്മ അബ്രഹ്മ അനാത്മജ്ഞാനം എന്നിവിടെ തിരിച്ചു ചെയ്യും. പറയുന്നു, വാക്യജനിത വിജ്ഞാനം മാത്ര, കേവലം ഉപനിഷത്ത് ശ്രവിക്കുക, തത്വം ശ്രവിക്കുക, അതുകൊണ്ട് മാത്രം ഉടനെ അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു. എങ്ങനെ? തത്വമസി നേതി നേതി ആത്മീയവേദം തുടങ്ങി ഈ വാക്യങ്ങൾ ശ്രവിക്കുന്നു, ജ്ഞാനം ഉണ്ടാകുന്നു. അതുകൊണ്ട് മാത്രം എന്നുവെച്ചാൽ ഉപാസനയില്ലാതെ നമ്മൾ പറയാറല്ലോ, നമ്മൾ സാറിന് പറയാം, ഇത് കേട്ടപ്പോൾ ധ്യാനിക്കണം, പുസ്തകം വായിച്ചപ്പോൾ ജപിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ. വാക്യജനിത വിജ്ഞാനം മാത്ര അനാത്മ അജ്ഞാ അബ്രഹ്മ അനാത്മവിജ്ഞാനം എന്ന് പറഞ്ഞു. ഈ മറ്റ് ഈ ജ്ഞാനങ്ങൾ, ഞാൻ ദേഹമാണ്, ഈ ദേഹാഭിമാനം, ഈ മമത, ഈ ആസക്തി, ഈ വരുന്ന ജ്ഞാനങ്ങൾ,
ഈ പറയുന്ന ജ്ഞാനമൂലകമായി വരുന്ന ഈ വിജ്ഞാനങ്ങൾ നിവർത്തിക്കുന്ന എങ്ങനെ? നിവർത്തി ഇതൊന്നും ഇല്ലാതാകത്തില്ല, സ്വാനുഭവമാണ്. വേദാന്തം ശ്രവിക്കുന്നുണ്ട്, ആത്മാവാണെന്ന് അറിയുന്നുമുണ്ട്, പക്ഷെ ഇതൊന്നും പോകുന്നില്ല. അതുകൊണ്ട് വാക്യജനിത വിജ്ഞാനം മാത്ര ഇതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ജ്ഞാനം പോരാ, പിന്നീട് ധ്യാനിച്ച് ആത്മാവിനെ സാക്ഷാത്കരിക്കും. സാക്ഷാത്കരിച്ചാലേ പോകല്ല, വെറും ജ്ഞാനം കൊണ്ട് എന്താണ് അബ്രഹ്മ അനാത്മ വിജ്ഞാന നിവൃത്തി അത് സംഭവിക്കത്തില്ല എന്നാണ് വീണ്ടും പറയുന്നത്. സ്വഭാവമായിട്ടും നമ്മളെല്ലാം പറയുന്ന കാര്യം എത്രേ കാലം കൊണ്ട് ഇത് കേൾക്കുന്നു, എന്തെങ്കിലും നിവർത്തിച്ചോ? ഇല്ല. പിന്നെ ഭാഷ്യകാരൻ ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നു, വാക്യജനിത വിജ്ഞാനം മാത്രം കൊണ്ടല്ല നിവർത്തിക്കുന്നു. അതിന് സമാനം പറയുന്നു, നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഭാഷ്യകാരൻ പറയുന്നു, ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നില്ല, എന്താ പറയുന്നത്? തത്വമസി നേതി നേതി ആത്മീവേദം ഏകമേവാദ്യതിയും ബ്രഹ്മീവേദം അമൃതം നാന്യ അതോ അസ്തി ദൃഷ്ടൃ തദൈവ ബ്രഹ്മത്വം വിദ്ധി ഇത്യാദി വാക്യാനാം തദ്വാദിത്വ. ഈ വാക്യങ്ങൾ എന്താ ബോധിപ്പിക്കുന്നത്? ഇതെല്ലാം അബ്രഹ്മ അനാത്മ വിജ്ഞാന നിവൃത്തിക്കുള്ളതാണ് ഈ വാക്യങ്ങളെല്ലാം. വാക്യങ്ങളെല്ലാം അതാണ് പറയുന്നത്. ശരി, ഈ വാക്യങ്ങൾ വേറെ എന്തെങ്കിലുമാണ് ബോധിപ്പിച്ചതെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഈ വാക്യങ്ങളെല്ലാം ബോധിപ്പിക്കുന്നത് ഈ ധർമ്മരഹിതമായ സ്വസ്വരൂപത്തെയാണ്. ആ വാക്യങ്ങളത് ബോധിപ്പിച്ച് അതിൽ നിന്നുണ്ടാകുന്ന വിജ്ഞാനം കൊണ്ടത് പോകാതിരിക്കുന്ന എങ്ങനെ? അത് പോയല്ലേ പറ്റൂ? പറയുന്നതല്ല എന്നാണ് പൂർവപക്ഷിയെ സംബന്ധിക്കുന്നത്. അങ്ങനെ ഈ വേദാന്തം കേട്ടതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ല. എത്ര കാലം കൊണ്ട് കേൾക്കുന്നു, ഒന്നും പരിഹരിച്ചിട്ടില്ല. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ദൃഷ്ടവ്യവിധേഹി വിഷയസമർപ്പകാണി ഏതാണ് ചെയ്ത് പറയുന്നു? ഇവിടെ പറയുന്നത് ധ്യാനിക്കാനുള്ള വിഷയങ്ങളെ കുറിച്ച് പറയുകയാണ്. ആത്മീയവേദം തത്വമസി ദൃഷ്ടവ്യവിധി എന്താണോ ആത്മാവാ ഒരു ശ്രോതം.

നിങ്ങൾ തത്വത്തെ ശ്രവിക്കുക, അപ്പോൾ ഇന്നതാണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഏകാന്തത്തിൽ പോയിരുന്ന് ഇതിനെ ധ്യാനിക്കുക, അപ്പം നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാകും. അതുപോലെയാണ് ദുഷ്ടവ്യവിധിക്ക് വിഷയത്തെ സമർപ്പിക്കുകയാണ്, വിഷയത്തെ കൊടുക്കുകയാണിതല്ല, ഉപാസനയ്ക്കുള്ള വിഷയത്തെ കാണിച്ചു കൊടുക്കുകയാണ്. ഇന്നതിനെ ഉപാസിക്കൂ, അല്ലാതെ ഇത് ഇതിൻ്റെ അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. ശരിയല്ല, വീണ്ടും മനസ്സിലാകുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് ശ്രവണത്തെക്കുറിച്ച് തന്നെയാണ്, ധ്യാനത്തെക്കുറിച്ചോ ഉപാസനയെക്കുറിച്ചോ അല്ല. ശ്രവണം ആ വാസ്തവ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു, അത് തന്നെയാണ് പറയുന്നു, അത് തന്നെയാണ് ജ്ഞാനം. ഇനി രണ്ടാമതൊരു ജ്ഞാനമില്ല, ധ്യാനിച്ചിട്ടുണ്ടാകുന്ന സാക്ഷാത്കാരം അങ്ങനെ ഒന്നില്ല, ശ്രവിക്കുമ്പോണ്ടായ ജ്ഞാനം തന്നെ. എന്താണ് അർത്ഥാന്തരാഭാവാദി ചിത്തോത്രമേ? നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയാണോ യജേത എന്ന് കേൾക്കുമ്പോൾ യാഗം ചെയ്യണമെന്ന് ജ്ഞാനം ഉണ്ടാകുന്നത്, അതുപോലെ ഇവിടെ ആത്മീയവേദം ബ്രഹ്മീയവേദം എന്ന് കേൾക്കുമ്പോൾ ആ ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകുന്നു, അറിവുണ്ടാകുന്നു. അവിടെ ഇനി ഒന്ന് ചെയ്യണമെന്നുള്ള അർത്ഥാന്തരം ഇതേക്കുറിച്ച് പറയുന്നില്ല, ഇനി ഇതുകൂടി ചെയ്യുമെന്ന് പറയുന്നില്ല. അവിടെ ഒരിടത്തും ഉത്തമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയുന്നുണ്ട്? അത് മുമ്പ് പറഞ്ഞ കാര്യമാണ്, വീണ്ടും നിങ്ങൾ അതിൽ നിന്ന് ആവർത്തിക്കുന്നു. എന്തുകൊണ്ട് പറഞ്ഞത് മനസ്സിലാക്കാത്തുണ്ട്? ശ്രവണത്തിൽ നിന്ന് തന്നെ ജ്ഞാനം ഉണ്ടാകുന്നു. അത് ഒന്നുകൂടി ഇനി വ്യക്തമായി പറഞ്ഞുതരാം. എന്താണോ ആത്മവസ്തുസ്വരൂപ സമർപ്പകീരേവ വാക്യേഹി തത്വമസി ഇത്യാദിഭി ശ്രവണകാലേ ഏവ, അതാണ് സാമാന്യ സംസ്കൃതം അറിയാമെന്നുള്ളവർക്കെല്ലാം മനസ്സിലാവും. ശ്രവണകാലേ ഏവ, ശ്രവിക്കുന്ന സമയത്ത് തന്നെ, അല്ല ശ്രവിച്ചതിന് ശേഷം. ഇത് രാവിലെ ഇരുന്ന് ശ്രവിച്ചു, വൈകുന്നേരം ഉപാസന, അങ്ങനെ അല്ല. അപ്പോ സാക്ഷാത്കാരം, അപ്പോ ജ്ഞാനം, അങ്ങനെ അല്ല. ശ്രവണ സമയം എപ്പോഴാണോ അപ്പൊ തന്നെ, തത്വമസി എന്ന് ശ്രവിക്കുന്ന സമയം തന്നെ. അതാണ് ആത്മവസ്തു സ്വരൂപ സമർപ്പയക്ക്. എന്തെങ്കിലും ശ്രവിച്ചപ്പോൾ ആത്മവസ്തു സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു. ഇങ്ങനെ തത്വമസി, ആത്മീയവേദം, നീതി നീതി, ഏകമേവാദ്യതി, ഇതൊക്കെ ആത്മവസ്തു സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന വാക്യങ്ങളാണ്. വാക്യേഹി എന്താണ് തത്വമസി ഇത്യാദിഭി, ഈ വാക്യങ്ങൾ കൊണ്ട് ശ്രവണകാലേ ഏവ, യാതൊരു സംശയത്തിനുള്ളവിടുക, അസന്നിഗ്ധമായി പറയുന്നു, ഇത് ശ്രവിക്കുന്ന സമയത്ത് തന്നെ തദ്ദർശനസ്യ കൃതത്വം, അപ്പോൾ തന്നെ സാക്ഷാത്കാരം സംഭവിച്ചു. തദ്ദർശനസ്യ അജ്ഞാനം അല്ലെങ്കിൽ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഇത് ശ്രവിക്കുന്ന വേളയിൽ തന്നെ സംഭവിച്ചു എന്നാണ്. കൃതത്വ അതുകൊണ്ട് ദൃഷ്ടവ്യവിധേഹ ദൃഷ്ടവ്യ നിധിധ്യാസിതവ്യ എന്നെല്ലാം പറയുന്നത് കൊണ്ട് അനുഷ്ഠാനാന്തരം കർത്തവ്യം, മറ്റൊന്ന് ചെയ്യാൻ അവിടെ കർത്തവ്യമായിട്ടില്ല. ഇങ്ങനെയുള്ള വാക്യങ്ങളുണ്ട്. മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞത് വിധികളല്ല, ഇതൊക്കെ വിധി ഛായയാണ്, വിധി പോലെ തോന്നും. എന്തുകൊണ്ട്? ഇത് സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു, വാക്യങ്ങളോട് ചേർന്ന് വരുന്നതാണ്. അകർത്താവായ ആത്മാവിനെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളോട് ചേർന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഇതിന് വിധിയെന്ന് പറയാൻ പറ്റില്ല. വിധിക്കുന്നതിന് വേണ്ട ഒന്നിനെ അവിടെ ഇത് വെളിപ്പെടുത്തുന്നില്ല, മറിച്ച് വിധിക്കുന്നതിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള കർത്തൃത്വാദികൾ അതിനെ നിഷേധിക്കുകയാണ്. അതുകൊണ്ട് തത്വമസി ഇത്യാദിഭി, തത്വമസി തുടങ്ങിയ വാക്യങ്ങളുടെ ശ്രവണകാലേ ഏവ, ആ ശ്രവിക്കുന്ന സമയത്ത് തന്നെ, ആ കാലത്തെ കൃത്യം എടുത്ത് പറയുകയാണ്. തദ്ദർശനസ്യ കൃതത്വ, സാക്ഷാത്കാരം കൃതം എന്ന് വെച്ചാൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ്. ദുഷ്ടവിധേയ അനുഷ്ഠാനാന്തരം കർത്തവ്യം. അതുകൊണ്ട് ദുഷ്ടവ്യ നിധിധ്യാസിതവ്യ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഉപാസന അല്ലെങ്കിൽ ധ്യാനം കർത്തവ്യമായി വിധിക്കുന്നില്ല. ഇത് ഉക്തോത്തരം, അതാണ് നേരത്തെ പറഞ്ഞു. ഉക്തോത്തരം സമാധാനം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. ഇപ്പോൾ തത്വമസി എന്ന് ശ്രവിക്കുന്ന

0: സമയത്ത് ശ്രവണ സമകാലേ ഏവ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ശ്രവിക്കുന്ന സമയത്ത് തന്നെ ദർശനം, ആത്മദർശനം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ആത്മദർശനം ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മദർശനം സംഭവിച്ചോ ഇല്ലയോ എന്ന് സംശയം വരാൻ വഴിയില്ല. ആ ദർശനം സംഭവിച്ച എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ ഞാൻ പുസ്തകമാണെന്നറിഞ്ഞാൽ ഇത് പുസ്തകമാണോ അല്ലയോ എന്നൊരു സംശയം വരത്തില്ല. വസ്തു എങ്ങനെയോ അതിനെ അതുപോലെ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ശ്രവണം പലതവണ കഴിഞ്ഞ് വീണ്ടും സംശയം. ഇവന് ശ്രവണകാലെ ഏവ തദ്ദർശന സ്വീകൃതത്വം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. അപ്പം ഇവിടെ ശ്രവണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വേദാധ്യയനം ചെയ്ത് വേദോക്തമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് കാമ്യനിഷിദ്ധങ്ങളൊക്കെ ഒഴിവാക്കി കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി അനുഷ്ഠിച്ച് അന്ധകരണത്തിൽ അതിൻ്റേതായ യോഗ്യതകളെല്ലാം സമ്പാദിച്ച് ആത്മജിജ്ഞാസയുണ്ടായി. എപ്പോഴാണ് താൻ ആരാണ് എന്നിങ്ങനെ ആത്മജിജ്ഞാസയുണ്ടായി. ഒരാൾ ഈ ശ്രവണത്തിന് തയ്യാറാകുന്നു. പറഞ്ഞല്ലോ പദപദാർത്ഥ സംഗതിയെല്ലാം ഉള്ള ഒരാൾ, യോഗ്യതകളെല്ലാം ഒരാൾ ഈ ഇതിനെ ശ്രവിച്ചു കഴിഞ്ഞാൽ ആ ശ്രവണകാലത്തിൽ തന്നെ വിജ്ഞാനം ഉണ്ടാകുന്നു. ഇപ്പോൾ ഒരാൾ ശ്രവിക്കുന്നു, അയാൾക്കങ്ങനെ സംശയരഹിതമായി ഈ ജ്ഞാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ശ്രവണം സംഭവിച്ചിട്ടില്ല എന്ന്. വിധിവത് ശ്രവണം സംഭവിച്ചിട്ടില്ല. രണ്ടു തരത്തിലും വരാം. ശ്രവിക്കുന്നവനും ശ്രവിപ്പിക്കുന്നവനും യോഗ്യത വേണം. എന്താണ് തത്വമസി ഉപദേശിക്കുന്നത് എന്നുള്ളത് സ്വയം ഗ്രഹിക്കാതെ ഒരാൾ, അത് സദാത്മേകത്വത്തെയാണ് ബോധിപ്പിക്കുന്നതെന്ന് ഗ്രഹിക്കാതെ ഒരാൾ പറയുകയാണെങ്കിൽ കേൾക്കുന്നവനും വിശേഷിച്ചൊന്നും സംഭവിക്കത്തില്ല.
1: ഓം നമശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya. Om Indra Shivaya.

0: ക്ഷാംസി ഭൃതനാ ശുചിഗ്യു അണുദഹ സഹമൂരാൻ കാജാദോ മാതേഹേത്യാമുക്ഷാത ദൈവ്യായാഃ.
1: ഓം. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം.org, ദ ഫോളോയിങ് ഈസ് സാമവേദ സംഹിത പൂർവാർച്ചികം പ്രപാഠക 1 ദശതി 7. താങ്ക് യു.
0: ആജുഹോദാഹ വിഹാമർജയദ്ഭന്യുഹോദാരം ഗൃഹപതിന്ദധിധ്വം ഈഡസ്പദേ നമഃ സാരാതഹവ്യം സാപര്യതായ ജാതം വസ്ത്യാണാം ചിത്ര